0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 19 ബുധനാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 3 ചോതി നക്ഷത്രം. ദ ലിറ്റിൽ പ്രിൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഹൃദയം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ശരിയായി കാണാൻ കഴിയൂ. യഥാർത്ഥത്തിൽ വിലപ്പെട്ടതൊന്നും കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും മനുഷ്യരെയും സാഹചര്യങ്ങളെയും ഒക്കെ വിലയിരുത്തുന്നത് പുറമെയുള്ള കാഴ്ചകൾ മാത്രം നോക്കിയാണ്. എന്നാൽ ഒരാളുടെ പണമോ പദവിയോ ബാഹ്യ സൗന്ദര്യമോ ഒന്നുമല്ല അവരെ പ്രിയപ്പെട്ടവരാക്കുന്നത്, അവരുടെ നല്ല മനസ്സാണ്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് കണ്ണുകൾ കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് നോക്കാൻ ഒന്ന് ശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നമുക്ക് ചുറ്റും നല്ല വിദ്യാഭ്യാസം നേടിയ ധാരാളം ആളുകളുണ്ട്. വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് മാത്രം ആരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. മറിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പലരും സാമ്പത്തികമായി ഉയർച്ച നേടിയിട്ടുമുണ്ട്. ഇന്ന് ഒട്ടുമിക്ക ആളുകളും മികച്ച വിദ്യാഭ്യാസം നേടുന്ന സാഹചര്യമാണുള്ളത്. മിക്കവാറും എല്ലാ പരീക്ഷകളിലും വിജയ ശതമാനം 100-നോടടുത്താണ്. എല്ലാ കോഴ്സുകൾക്കും ആവശ്യത്തിലധികം സീറ്റുകളും ലഭ്യമാണ്. ഇതൊക്കെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. എന്താണ് ഈ പ്രശ്നത്തിനു കാരണം? പണ്ടുകാലത്ത് വിദ്യാഭ്യാസം നേടിയാൽ തൊഴിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. വിദ്യാഭ്യാസം നേടുന്നതിനൊപ്പം ചില തിരിച്ചറിവുകളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നത്. പണ്ടുകാലത്ത് മികച്ച അധ്യാപനത്തിലൂടെ ഇത് ഉറപ്പിച്ചിരുന്നു. ഇന്ന് വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് അറിവ് നേടാമെങ്കിലും തിരിച്ചറിവുണ്ടാകണമെന്നില്ല. അറിവിനേക്കാൾ എത്രയോ മടങ്ങ് മികച്ചതാണ് തിരിച്ചറിവ്. തിരിച്ചറിവ് നേടുക എന്നത് നാം വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അറിവ് നേടുന്നത് പോലെ എളുപ്പമല്ല തിരിച്ചറിവ് നേടുക എന്നുള്ളത്. അത് പണം കൊടുത്തു വാങ്ങാൻ സാധിക്കുന്ന ഒന്നല്ല. അത് ജീവിതാനുഭവങ്ങളിലൂടെ, നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലൂടെ, നിരന്തര സാധനകളിലൂടെ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്. അറിവും തിരിച്ചറിവും പരസ്പര പൂരകങ്ങളാണ്. ഇവ രണ്ടും ഒത്തുചേരുമ്പോഴാണ് ജീവിതത്തിൽ ഒരാൾ ലക്ഷ്യപ്രാപ്തി നേടുന്നത്. തിരിച്ചറിവ് നേടാത്ത ഒരു വ്യക്തിക്ക് ലോകം മുഴുവൻ കീഴടക്കിയാലും മനസമാധാനം ഉണ്ടാവില്ല. സ്വയം തിരിച്ചറിയുന്നതിനായി ഓരോ ദിവസവും അല്പസമയം അവരവർക്കായി മാറ്റിവെക്കുക. നമ്മുടെ മനസ്സിന് വിശ്രമവും സന്തോഷവും നൽകിയാൽ അത് നമ്മെ കൂടുതൽ കരുത്തരാക്കും. ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ നാം ആദ്യം സന്തോഷത്തോടെ ഇരിക്കണം. ഈ ലോകത്ത് നമ്മുടെ ഓരോരുത്തർക്കുമുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്തെന്നാൽ നമ്മളെ തന്നെ പരിപാലിക്കുക എന്നതാണ്. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ? വിവാഹ സങ്കല്പത്തെപ്പറ്റി ഏറെ തിരിച്ചറിവുകൾ നൽകുന്നതാണ് ഈ ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 19-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഫോട്ടോഗ്രാഫിയുടെ കലയും ശാസ്ത്രവും ചരിത്രവും ആഘോഷിക്കുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനമായി ആചരിക്കുന്നു. 1839 ഓഗസ്റ്റ് 19-നാണ് ഫ്രഞ്ച് ഗവൺമെന്റ് ലൂയിസ് ഡാഗുറെ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ പ്രായോഗിക ഫോട്ടോഗ്രാഫിക് പ്രക്രിയയായ ഡാഗുറോ ടൈപ്പ് വിലയ്ക്ക് വാങ്ങി ലോകത്തിന് സൗജന്യമായി നൽകിയത്. ഈ ചരിത്രപരമായ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് ആഗോളതലത്തിൽ ഈ ദിവസം ആഘോഷിക്കുന്നത്. ലോകമെമ്പാടും ദുരന്തങ്ങളിലും യുദ്ധങ്ങളിലും അകപ്പെടുന്ന മനുഷ്യരെ സഹായിക്കുന്നതിനായി സ്വന്തം ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 19 ലോക മാനുഷിക ദിനമായി ആചരിക്കുന്നു. 2003 ഓഗസ്റ്റ് 19 ഇറാഖിലെ ബാഗ്ദാദിലുള്ള UN ആസ്ഥാനത്ത് നടന്ന ബോംബ് സ്ഫോടനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി സെർജിയോ വിവിയേര ഡി മെല്ലോ ഉൾപ്പെടെ 22 ജീവനക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ദുരന്തത്തിന്റെ സ്മരണാർത്ഥമാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരവും എന്നാൽ അഭിമാനകരവുമായ നിമിഷങ്ങളിലൊന്ന് ഒളിമ്പിക്സിൽ പിറന്നത് ഓഗസ്റ്റ് മാസത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ സ്വാധീനത്തിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ പൂർണ്ണ പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയത് 1919 ഓഗസ്റ്റ് 19-നാണ്. മൂന്നാമത്തെ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവച്ച റാവൽപിണ്ടി ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. ഓഗസ്റ്റ് 19 അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ചരിത്ര പ്രസിദ്ധമായ ഓഗസ്റ്റ് അട്ടിമറി ശ്രമം നടന്നത് 1991 ഓഗസ്റ്റ് 19-നാണ്. സോവിയറ്റ് പ്രസിഡന്റായിരുന്ന മിഖായിൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളിൽ അമർഷം പൂണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തീവ്ര നിലപാടുകാർ അദ്ദേഹത്തെ തടങ്കലിലാക്കുകയും ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ജനങ്ങളുടെയും ബോറിസ് യെൽസിന്റെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഈ അട്ടിമറി പരാജയപ്പെടുകയും ഇത് സോവിയറ്റ് യൂണിയന്റെ ദ്രുതഗതിയിലുള്ള പിരിച്ചുവിടലിലേക്ക് നയിക്കുകയും ചെയ്തു. ഭൗതിക ശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും വിപ്ലവകരമായ സംഭാവനകൾ നൽകിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ബ്ലെയ്സ് പാസ്കൽ അന്തരിച്ചത് 1662 ഓഗസ്റ്റ് 19-നാണ്. പാരീസിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ദ്രാവകമർദ്ദത്തെക്കുറിച്ചുള്ള പാസ്കൽ നിയമം, പ്രോബബിലിറ്റി തിയറി, കമ്പ്യൂട്ടറുകളുടെ മുൻഗാമിയായ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടെത്തലുകളാണ്. മർദ്ദത്തിന്റെ അന്താരാഷ്ട്ര യൂണിറ്റായ പാസ്കൽ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി നൽകപ്പെട്ടതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അടിച്ചമർത്തലുകൾക്കും അസമത്വങ്ങൾക്കുമെതിരെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ഒന്നിച്ചു ചേർത്ത് പോരാടാൻ പഠിപ്പിക്കുകയും കേരളത്തിന്റെ മണ്ണിൽ വിപ്ലവത്തിന്റെ ചെങ്കൂടി നാട്ടി കടന്നു പോവുകയും ചെയ്ത ആദ്യത്തെ സഖാവ് ഇന്ന് ഓഗസ്റ്റ് 19. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ച ജനനായകൻ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ഓർമ്മദിനം. 1906 ഓഗസ്റ്റ് 19 വൈക്കത്ത് ജനിച്ച അദ്ദേഹം സ്വന്തം ജീവിതം തന്നെ പാവപ്പെട്ട മനുഷ്യർക്കായി സമർപ്പിച്ചു. ഒടുവിൽ 1948 ഓഗസ്റ്റ് 19 തന്റെ 42-ാം ജന്മദിനത്തിൽ ഒരു പാമ്പുകടിയേറ്റാണ് ആ വിപ്ലവകാരി ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് കൃഷ്ണപിള്ള തന്റെ പൊതുജീവിതം ആരംഭിക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തിലും വിഖ്യാതമായ ഗുരുവായൂർ സത്യാഗ്രഹത്തിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് മണിയടിച്ചതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായപ്പോഴും അദ്ദേഹം ഉയർത്തിയ ധീരമായ നിലപാടുകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നീട് തിരുവിതാംകൂറിലെയും മലബാറിലെയും ഒട്ടനവധി തൊഴിലാളി സമരങ്ങൾക്ക് അദ്ദേഹം മുന്നണിയിൽ നിന്ന് നേതൃത്വം നൽകി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടക രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. 1937 കോഴിക്കോട് വെച്ച് രൂപീകരിച്ച ആദ്യത്തെ പാർട്ടി സെല്ലിന്റെ സെക്രട്ടറിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1939 ചരിത്ര പ്രസിദ്ധമായ പിണറായി പാറപ്രം സമ്മേളനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി രൂപം കൊണ്ടപ്പോഴും അദ്ദേഹം തന്നെയായിരുന്നു അതിന്റെ അമരക്കാരൻ. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് പാർട്ടിയെ വളർത്താൻ അദ്ദേഹം കാട്ടിയ അസാധ്യമായ സംഘടനാ പാടവമാണ് ഇന്ന് കാണുന്ന രാഷ്ട്രീയ കേരളത്തിന്റെ അടിത്തറ പാവിയത്. ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയിലുള്ള ചെല്ലിക്കണ്ടം എന്ന വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് വിഷപ്പാമ്പിന്റെ കടിയേൽക്കുന്നത്. മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള നിമിഷത്തിൽ പോലും വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം കടലാസിൽ കുറിച്ചു വെച്ച വാക്കുകൾ ഇതായിരുന്നു: കൂട്ടുകാരെ, ഒടുവിൽ എന്റെ ഊഴം വന്നു. ലാൽസല. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാക്കുകയും അവരെ സമരസജ്ജരാക്കുകയും ചെയ്ത വിപ്ലവ സൂര്യൻ സഖാവ് പി കൃഷ്ണപിള്ളയുടെ അമരസ്മരണകൾക്ക് മുന്നിൽ ഈ ദിനത്തിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: Info@7.
6: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. ചിറ്റൂർ സർക്കാർ കോളേജിൽ 1st ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി സംവരണം ചെയ്ത സീറ്റുകളിൽ ഒഴിവ്. MA തമിഴ്, MA മ്യൂസിക്, MSc മാത്തമാറ്റിക്സ് വിഷയങ്ങളിലാണ് ഒഴിവുകൾ. ക്യാബ് രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്കും പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം. അസൽ രേഖകൾ സഹിതം 24th വൈകിട്ട് 5:00 അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പാലക്കാട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സെന്ററിലും അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സെന്ററിലും ഒഴിവുള്ള ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ടെയ്ലറിംഗ്, എംബ്രോയിഡറി ആൻഡ് നീഡിൽ വർക്കിൽ KGTE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, തിരിച്ചറിയൽ രേഖ, PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് എന്നിവ സഹിതം 31st രാവിലെ 10:30 മരുത റോഡിലുള്ള ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. യോഗ്യത: ഇംഗ്ലീഷ് വിഷയത്തിൽ MA BEd സെറ്റ്, തിരിച്ചറിയൽ രേഖ, അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ സഹിതം 31st ഉച്ചയ്ക്ക് 2:00 സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിന് പങ്കെടുക്കണം. ഫിഷറീസ് വകുപ്പിന്റെ സാഫ് നടപ്പാക്കുന്ന ഒരു കുടുംബം ഒരു സംരംഭം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഒരു വനിതയ്ക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് 1,00,000 രൂപ വരെ ഗ്രാന്റായി അനുവദിക്കും. മത്സ്യത്തൊഴിലാളി കുടുംബ രജിസ്റ്ററിൽ അംഗത്വം വേണം. പ്രായപരിധി 18-40 മധ്യേ. യോഗ്യതാ 10th class. അപേക്ഷാ ഫോമുകൾ മത്സ്യഭവനുകളിലും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിലും ലഭിക്കും. ഫിഷറീസ് വകുപ്പിന്റെ സാഫ് വഴി നടപ്പിലാക്കുന്ന DME പദ്ധതിയിലൂടെ ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ധനസഹായത്തിന് മത്സ്യത്തൊഴിലാളി വനിതകളുടെ ഗ്രൂപ്പുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബ രജിസ്റ്ററിൽ അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളി അനുബന്ധ വനിതകൾ ആശ്രിതർ ആയിരിക്കണം. പ്രായപരിധി 20-40 മധ്യേ. ട്രാൻസ്ജെൻഡർ, വിധവ, ശാരീരിക വൈകല്യമുള്ള കുട്ടികളുള്ളവർ എന്നിവർക്ക് ഉയർന്ന പ്രായപരിധി 50 വയസ്സാണ്. 2-5 അംഗങ്ങളുള്ള ഗ്രൂപ്പുകൾക്കാണ് അവസരം. പദ്ധതി ചെലവിന്റെ 75% ഗ്രാന്റും 20% ബാങ്ക് വായ്പയും 5% ഗുണഭോക്തൃ വിഹിതവുമായിരിക്കും. ഒരംഗത്തിന് പരമാവധി 1,00,000 രൂപ നിരക്കിൽ 5 പേരുള്ള ഗ്രൂപ്പിന് 5,00,000 രൂപ വരെ സബ്സിഡി ലഭിക്കും. ഡ്രൈ ഫിഷ് യൂണിറ്റ്, ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ്, പ്രൊഫഷണൽ സ്റ്റോർ, ഫ്ലോർ മിൽ, ഗാർഡൻ സെറ്റിംഗ് ആൻഡ് നഴ്സറി, ഫുഡ് പ്രോസസിംഗ്, കമ്പ്യൂട്ടർ സെന്റർ, ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങിയ യൂണിറ്റുകൾ ആരംഭിക്കാം. അപേക്ഷാ ഫോമുകൾ മത്സ്യഭവനുകളിലും മലമ്പുഴ ജില്ലാ ഫിഷറീസ് ഓഫീസുകളിലും ലഭിക്കും. ജില്ലാ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബാർ കൌൺസിലിൽ രജിസ്റ്റർ ചെയ്ത് 7 വർഷത്തിൽ കുറയാത്ത അഭിഭാഷക പരിചയമുള്ളതും 60 വയസ്സ് പൂർത്തിയാകാത്തവർക്കും അപേക്ഷിക്കാം. പേര്, മേൽവിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ, വയസ്സ്, ജനനതീയതി, ജാതി അല്ലെങ്കിൽ മതം, യോഗ്യത, എൻറോൾമെന്റ് നമ്പർ ആൻഡ് തീയതി, പ്രവൃത്തി പരിചയം, പോലീസ് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബയോഡേറ്റയും യോഗ്യതാ പ്രവൃത്തി പരിചയം, ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകളും SSLC നിയമബിരുദ സർട്ടിഫിക്കറ്റ്, എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യണം. ഓഗസ്റ്റ് 28 വൈകിട്ട് 5 ജില്ലാ കളക്ടർ, ജില്ലാ കളക്ടറുടെ കാര്യാലയം, സിവിൽ സ്റ്റേഷൻ പാലക്കാട് എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ സമർപ്പിക്കാം. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ MTech വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. BTech അല്ലെങ്കിൽ MTechൽ 1 BE BTech ബിരുദവും റോബോട്ടിക്സ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, റോബോട്ടിക്സ് ആൻഡ് കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ്, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെക്കാട്രോണിക്സ്, ഗൈഡൻസ്, നാവിഗേഷൻ ആൻഡ് കൺട്രോൾ, കൺട്രോൾ സിസ്റ്റംസ്, കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് ടെക്നോളജി, മെഷീൻ ഡിസൈൻ എന്നിവയിലൊന്നിൽ ME MTech ബിരുദമാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറൽ രേഖകളും സഹിതം ഓഗസ്റ്റ് 20 രാവിലെ 10 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി മുമ്പാകെ ഹാജരാകണം. ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറികളിലും ലൈബ്രറിയന്മാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഓഗസ്റ്റ് 20 രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അഭിമുഖം നടത്തും. വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡേറ്റയും സഹിതം ഹാജരാകണം. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഫിസിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഓഗസ്റ്റ് 20 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മറ്റ് യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ബോട്ടണി വിഭാഗത്തിൽ അതിഥി അധ്യാപക ഒഴിവ്. UGC യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദതലത്തിൽ കുറഞ്ഞത് 55% മാർക്കുള്ളവരെയും പരിഗണിക്കും. ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഓഗസ്റ്റ് 20 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തവരാകണം. InfoAt7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
5: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
7: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
5: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
7: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
8: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC apply.
9: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹിറ്റ്സ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ എഫ്എം കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ.

0: മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
3: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും, ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
2: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
8: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
9: ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ്സ്. ഒരു ചെറിയ ഇമാജിനേഷൻ പറയട്ടെ. ഇപ്പോ 2027 വന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് വിചാരിക്കാം. 2027 വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചോദിക്കുക? പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരം കിട്ടണമെന്നില്ല. 2027 വന്ന മുമ്പിൽ നിന്ന എന്ത് കാര്യം ചോദിക്കും, എന്തായിരിക്കും നിങ്ങൾ പറയുക? ശരിക്കും രസമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഫ്യൂച്ചർ, ഒരു പക്ഷേ ഫ്യൂച്ചറിലെ ഒരു സമയം വന്ന് നമ്മളുടെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഒരു പക്ഷേ, ചിലപ്പോൾ പല ആളുകളും ഈ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, ഇന്ന് തുടങ്ങാമായിരുന്നല്ലോ എന്ന്. കാരണം ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ സങ്കടപ്പെടുന്നത് വലിയ അവസരങ്ങൾ നഷ്ടപ്പെട്ടതല്ല, ദിവസവും ചെയ്യാതിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിവെച്ചതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓർക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതാദ്യം മാറ്റിവെക്കുക. അതായത് കുഞ്ഞു കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാവുന്ന കുറേ കാര്യങ്ങളില്ലേ, എന്തിനാണ് അത് നാളേക്ക് മാറ്റിവെക്കേണ്ട ആവശ്യം? ചെറിയ കാര്യങ്ങൾ, പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ അപ്പപ്പം തന്നെ ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും അടിപൊളി. ഇനിയിപ്പോ ഫ്യൂച്ചർ വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്നാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് ഖേദിക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ ചെയ്തല്ലോ, എന്തെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം. എന്തായാലും എഴുത്തോലയിൽ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. നല്ലൊരു കിടിലൻ ട്രാക്ക് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മളൊക്കെ ലൈഫ് മാറ്റണം എന്ന് പറയും, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കണം, അടിപൊളിയാക്കണം എന്നൊക്കെ പറയും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഈ പറഞ്ഞ ഇന്നതൊട്ട് ശരിയാവാം എന്ന് വിചാരിക്കുന്ന ആൾ പറയും, അല്ലെങ്കിൽ ഇന്ന് വേണ്ട, ഇന്നൊരു നല്ല ദിവസമല്ല, അടുത്ത ദിവസം നല്ല ദിവസമാണ്, അടുത്ത ദിവസം തൊട്ട് സെറ്റാകാം, അടുത്ത ദിവസം തൊട്ട് പുതിയൊരു മനുഷ്യനാകാൻ ഞാൻ ശ്രമിക്കും. ഇന്ന് ഇപ്പോ എന്നുള്ള സംഗതികൾ പലപ്പോഴും നമുക്കൊരു പേടിയാണ്. അയ്യോ, ഇപ്പൊ ചെയ്യണോ, ഇപ്പൊ വിളിക്കണോ, പെട്ടെന്നൊന്ന് അയാളെ ഒന്ന് വിളിച്ചേ എന്ന് പറയുമ്പോഴത്തേക്കും ചില ആളുകൾ ഇങ്ങനെ പരിങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, ഇപ്പൊ തന്നെ വിളിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് ഓർക്കും. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, ജിം, ഡയറ്റ്, 50 പേജ് ഞാൻ ഒരു ദിവസം വായിക്കും, രാത്രി 10 മണിക്ക് കൃത്യമായി ഉറങ്ങും, ഇതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കും വീണ്ടും റീസെറ്റ് ആവും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു റൂൾ മാത്രം മതി, 1% ബെറ്റർ ആവാൻ നോക്കുക. ഇന്നലത്തേക്കാൾ ഇന്നൊരു പേജ് കൂടെ കൂടുതൽ വായിക്കുക, 5 മിനിറ്റ് നേരത്തെ ഉറങ്ങുക, ഇന്നലത്തേക്കാൾ 5 മിനിറ്റ് നേരത്തെ ഉറങ്ങുക. ഒരു ലിഫ്റ്റിന് പകരം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സ്റ്റെയർ കയറുക. അതൊക്കെയാണ് പുരോഗതി. പെർഫെക്ഷൻ അല്ല, കൺസിസ്റ്റൻസിയിലാണ് കാര്യം എന്ന് മനസ്സിലാക്കണം. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളെല്ലാ മനുഷ്യരും ആഘോഷിക്കുന്നത് റിസൾട്ടാണ് അല്ലെ. മിണ്ടാതിരുന്ന് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കൂ എന്നാണ് കോട്സ് ഒക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് കാണാൻ കഴിയാത്ത ചില വിജയങ്ങളുണ്ട്. ആരും അറിയാതെ 20,000 സ്റ്റെപ്പൊക്കെ നടന്ന് വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരുടെ ആ ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യം അവർ എല്ലാ ദിവസവും ഈ നടക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ 20,000 സ്റ്റെപ്പ് ഒരു ദിവസം നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആളുടെ ഹെൽത്തി ലൈഫായിരിക്കും നമ്മൾ കാണുന്നത്, പക്ഷെ അതിൻ്റെ പിന്നിൽ അദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ട് നമ്മൾ കാണുന്നു. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു 20 മിനിറ്റ് മാത്രമായിരിക്കും ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ മുഴുവൻ സമയവും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് പഠിച്ചിട്ട് മാർക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായിട്ട് പഠിച്ച് മാർക്ക് കിട്ടുന്ന കുട്ടികളെ നോക്കുമ്പോഴത്തേക്കും അവർ ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊന്നും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ഇതൊന്നും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ആവില്ല, സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്യില്ല. പക്ഷേ റിസൾട്ടുകൾ ഉണ്ടാകും. ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ സ്റ്റോറി ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് നേടി വിജയങ്ങൾ വരിക്കുന്ന ആളുകളുടെ കഥകൾ നമുക്ക് കാണേണ്ടി വരും. അതിന് പിന്നിൽ അവരെടുത്ത എഫേർട്ടല്ലേ ശരിക്കും നമ്മൾ കാണേണ്ടതും അറിയേണ്ടതും എന്നുള്ളതാണ്. കയ്യടി കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടാകാം, പക്ഷെ ആ ദിവസങ്ങളിലും ശരിയായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഒരു സ്കില്ലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ഇനി ഒരു ചെറിയ റിക്വസ്റ്റ് പറയാനുണ്ട്. ആ റിക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പാട്ടായാലോ? പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ആ റിക്വസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മിററിൽ നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിക്കണം, ഇന്നത്തെ എന്നെ കണ്ട് നാളെ ഞാൻ നന്ദി പറയോ എന്നുള്ളൊരു ചോദ്യം. അതിനുത്തരം പറയേണ്ടത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. ഒരു ഗ്ലാസ് എക്സ്ട്രാ വെള്ളം കുടിച്ചാൽ മതി, 10 മിനിറ്റ് എക്സ്ട്രാ നടന്നാൽ മതി, എക്സ്ട്രാ ഒരു പേജ് വായിച്ചാൽ മതി, കുറച്ച് സമയം നേരത്തെ എഴുന്നേറ്റാൽ മതി. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ 1% മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരാളോട് സ്നേഹത്തോടെ സംസാരിച്ചാലും മതി അല്ലെ. ഇതൊക്കെ നിങ്ങളെ ഓരോ ദിവസവും അടിപൊളിയാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ലൈഫ് ഒരു ദിവസം കൊണ്ട് മാറുന്ന ഒരു സംഗതിയല്ല. ലൈഫ് ഇങ്ങനെ പടർന്നു വന്നലിച്ച് ഇങ്ങനെ കിടക്കല്ലേ. പക്ഷെ നിങ്ങൾ ഒരു ദിവസം എടുത്ത നല്ല തീരുമാനം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് മുഴുവൻ മാറ്റിയേക്കാം. അതുകൊണ്ട് നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യാം എന്നതിനേക്കാൾ ഇന്ന് മുതൽ 1% അടിപൊളിയായിട്ട് നാളേക്ക് ജീവിക്കാം. അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ 1% എക്സ്ട്രാ ചെയ്യും. ഇന്നിപ്പോൾ എനിക്കത് പറ്റിയില്ല, പക്ഷേ ഞാൻ ഇനി തൊട്ട് 1% കൂടെ എക്സ്ട്രാ ചെയ്യും. അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. നാളെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന വാക്കുകളൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഏറ്റവും നല്ല ദിവസം എപ്പോഴും ഇന്നാണ്, ഈ സമയമാണ് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഏറ്റവും നല്ല ദിവസവും ഏറ്റവും നല്ല സമയവും ദാ ഇന്നാണ്, ഇപ്പോഴാണ്. എഴുത്തോലയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ഇന്നത്തെ എഴുത്തോലയുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും നാളെ ഇതേ സമയം കേട്ടുമുട്ടാം. Till then.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഇങ്ങനെ അഹലേ എഫ് എം ട്യൂൺ ചെയ്ത് വെച്ച് അഹലേ വിശ്വസനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ഓണമൊക്കെ ആയി, ഓണമാവാനായിട്ട്, തിരുവോണമാവാനായിട്ട് ഇനിയിപ്പോൾ കൃത്യം ഒരാഴ്ച കൂടെ ഉള്ളൂ അല്ലെ. അടുത്ത ബുധനാഴ്ച തിരുവോണം ആഘോഷിക്കാനായിട്ട് പോവാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. അങ്ങനെ അത്തം പിറന്നു, കർക്കിടക മാസം കഴിഞ്ഞു, ദെൻ പൊന്നിൻ ചിങ്ങം വന്നു. ചിങ്ങമാസത്തിൽ നല്ല ഓണവെയിലൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ എല്ലായിടത്തും ഓണം വൈബൊക്കെ എത്തി, എല്ലാവരും മുറ്റത്ത് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി. എല്ലായിടത്തും ഇങ്ങനെ ഓണാഘോഷത്തിൻ്റെ തിരക്ക്. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പലതും പർച്ചേസ് ചെയ്യാനായിട്ട്, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ആ ഒരു തിരക്കിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മൊത്തത്തിലൊരു സന്തോഷമുള്ള ദിവസങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പൊതുവേ ഓണക്കാലം എന്ന് പറയുന്നത് അങ്ങനെയാണ്, എന്തോ ഒരു ഇഷ്ടം ഓണത്തോട് എല്ലാവർക്കും സ്പെഷ്യലായിട്ടുണ്ടാവും. ഓണം എല്ലാവർക്കും ബിസിനസ്സൊക്കെ നടക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എന്തൊക്കെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ബിസിനസ്സിൻ്റെ പാർട്ടാണല്ലോ. ഇപ്പോൾ ഓണം ഓഫർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു തിരക്ക് പിടിച്ചൊരു നേരമാണ്. എല്ലാവർക്കും എന്താ പറയുക, പെട്ടിയിൽ പൈസ വീഴുന്ന ഒരു സമയമാണ്, എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലായിട്ടൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാര്യം അഹല്യ എഫ് എം ടീം കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഓണപ്പൂക്കള മത്സരത്തിൽ ഇന്ന് പങ്കെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെ ആണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുതലേ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ. പൊതുവേ ഈ ഓണസമയം എന്ന് പറയുന്നത് എഫ് എം സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരക്കുള്ള ഒരു ടൈമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ തിരക്കൊക്കെ ഞങ്ങളൊരു അല്പം മാറ്റി വെച്ചിട്ട് പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഓൾ ദി ബെസ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നു, അനുഗ്രഹമൊക്കെ പ്രതീക്ഷിക്കുന്നു. ഒന്നാം സമ്മാനം തന്നെ വിൻ ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വരുന്ന സമയത്ത് ചോദിക്കണം, ആര് വന്നാലും ചോദിക്കണം, വിന്നറായോ, പ്രൈസ് കിട്ടിയോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നതിൻ്റെ ആ ഒരു ഓണത്തെ വരവേൽക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം വിഷ് ചെയ്തുകൊണ്ട് സന്തോഷമുള്ള ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് അഹല്യ എഫ് എം 90.4 ആരംഭിക്കുന്നു. അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനിൽ. ഇനി കുറച്ചു നേരം ഇവിടെ കാണും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും വിഷസ് അറിയിക്കാനുമായിട്ട്. അപ്പം എന്നെ വിളിക്കേണ്ട നമ്പർ 8815090000 ആണ്, അതിന് മാറ്റമൊന്നുമില്ല. മെസ്സേജ് അയക്കേണ്ട നമ്പറും സെയിം തന്നെയാണ്, 82 81 50 90 00 നമ്പർ. ഇന്നത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ ഓണമയമാണല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഓണം അഹല്യ വിശ്വസിലും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്നും ഓണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓണം മീൻസ് എൻ്റെയൊക്കെ മനസ്സിൽ ഓണസദ്യ. ഓണസദ്യ ഇല്ലാതെ എന്തോ ഓണം അല്ലേ. എല്ലായിടത്തും എവിടെയാണെങ്കിലും ഏത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഓണം എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സദ്യ ഉണ്ടാക്കി അല്ലെങ്കിൽ സദ്യ വാങ്ങിച്ച് കഴിക്കും. എത്രയധികം ഡയറ്റ് കൺട്രോൾഡ് ആണ് അല്ലെങ്കിൽ മധുരം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു ഓണക്കാലത്ത് ഒരല്പം മധുരം കഴിക്കും, ഒരല്പം സദ്യ കഴിക്കും. വാഴയിലയിൽ ഫുഡ് കിട്ടിയാൽ അത്രയും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ലോകത്തിൻ്റെ കോണിലിരുന്ന് മലയാളി ഇങ്ങനെ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുന്നതും ഒപ്പം തന്നെ ഓണസദ്യ എവിടെന്നെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ സംഘടിപ്പിച്ച് കഴിക്കാറുണ്ടല്ലേ. അതൊരു സമാധാനമാണ്, നമ്മുടെ എല്ലാവരുടെയും ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നല്ല വാഴയിലയിൽ സദ്യ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണ്. ചോറും സാമ്പാറും രസവും മോരും ഇഞ്ചിപ്പുളിയും അച്ചാറും തോരനും പിന്നെ കൂട്ടുകറിയും അവിയലും കാളനും ഓലനും പപ്പടവും പായസവും ശർക്കര വരട്ടിയും അതുപോലെ തന്നെ ചിപ്സും മുളകും ഉപ്പും ഇതെല്ലാം പായസങ്ങൾ പിന്നെ 2-3 വീതം അതെല്ലാം ഇങ്ങനെ വാഴയിലിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് പറയുന്നു ചോറും ദാ ആ ഒരു കറിയും മാത്രം നിങ്ങൾക്ക് കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കറിയായിരിക്കും ചൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അയ്യോ, ഇതൊക്കെ ഒരു ടോപ്പിക് ആണോ എന്ന് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പറയേണ്ട ഒരു അവസരം കൂടിയല്ലേ അല്ലേ. നമുക്ക് ചിലപ്പോൾ നമ്മൾ എല്ലാ കറിയും കഴിക്കും, ഒരെണ്ണം മാത്രം മാറ്റിവെക്കും, അല്ലെങ്കിൽ ആ ഒരു കറി മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ, അത് മാത്രം കുറച്ച് കൂടുതൽ തരുമെന്ന് നമ്മൾ പറയാറില്ലേ. പറയാറുണ്ട്, നമ്മളെല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ കറികളും കഴിക്കാറുണ്ട്. ഇപ്പോൾ ഇഷ്ടമില്ലാത്ത കയ്പ്പയ്ക്ക കറിയാണെങ്കിൽ പോലും ഞാൻ ഓണസദ്യയിൽ വിളമ്പി കഴിഞ്ഞാൽ കഴിക്കാറുണ്ട്. പക്ഷേ പല ആൾക്കാരും അങ്ങനെയൊന്നുമല്ല.
ചില കറികൾ എനിക്ക് വേണ്ട കേട്ടോ, ഞാനിത് കഴിക്കില്ല, അത് വെക്കണ്ട, ഇലയിൽ വെറുതെ വെച്ച് കളയണ്ട എന്ന് പറയാറുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ ഈ കറി കുറച്ച് കൂടുതലിട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചോറും ഒപ്പം തന്നെ ആ ഒരൊറ്റ കറി മാത്രം ചൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കറിയായിരിക്കും ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ അഹല്യ വിഷയത്തിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ കൂടെ പങ്കുവയ്ക്കാം. സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് അല്ല 6 മിനിറ്റ് ആണ്. എൻ്റെ കണ്ണിന് എന്തോ പ്രശ്നം തോന്നുന്നു, ഒക്കെ ഞാൻ 8 മിനിറ്റ് ആണെന്ന് വിചാരിച്ചു. 8 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആവുന്നു. നല്ല കുറച്ച് പാട്ടുകൾ നിങ്ങൾക്കായിട്ട് ഞാനിങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാട്ട് വരുന്നുണ്ട്, നമുക്ക് എൻജോയ് ചെയ്താലോ. മയൂഖം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ്, എൻജോയ് ചെയ്യാം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: അഹല്യ വിഷസ്, യോർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 കഴിഞ്ഞ് 12 ആയിരിക്കുന്നു. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് കൂടെയുള്ളത്. ഞാൻ സുനൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഫസ്റ്റ് കോളർ. ഹലോ
8: ഹലോ, ഞാൻ അപ്പപ്പുള്ളൊരു മാധവൻ ആണ്. സുനിമാനെ
7: മാധവൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്, സുഖമായിട്ടിരിക്കുന്നു? പാട്ടും കേട്ട് അങ്ങ് ഇരിക്കുകയാണ് അല്ലെ? ഓക്കെ, ഓണമൊക്കെ ഏതുവരെ ആയി അപ്പപ്പുള്ളൂരില്?
8: അങ്ങനെ
7: എത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഓണസദ്യ അങ്ങ് വിളമ്പ് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നു, ചോറും ഇതാ ഈ ഒരു കറി മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും എടുക്കുക? കൂട്ടുകറി എടുക്കും. മതി മതി, അത്രയും മതി, കൂടുതൽ വേണ്ട. ഓക്കെ, അപ്പോ
8: വേസ്റ്റ്
7: കളയില്ല. അപ്പൊ കൂട്ടുകറി മാത്രം മതി ചോറുണ്ണാനായിട്ട് അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഓണസദ്യ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ പറയണു എനിക്ക് ഈ കറി വേണ്ട, ഞാനിത് കഴിക്കില്ല എന്ന് പറയുന്ന ആ ഒരു കറി ഏതായിരിക്കും?
8: അങ്ങനെയൊന്നുമില്ല, എല്ലാം കുറച്ച് മതി പറയും, വേസ്റ്റായി കളയണ്ട പറഞ്ഞിട്ട്
7: എല്ലാം. എങ്കിലും അത് വലിയ താല്പര്യം ഇല്ലാത്ത ഏതെങ്കിലും വിഭവം ഉണ്ടാവില്ലേ? അറ്റ്ലീസ്റ്റ് അച്ചാറെങ്കിലും, അച്ചാർ എനിക്ക് വേണ്ട, ഉപ്പ് കൂടുതലാണെന്നൊക്കെ പറയാറില്ലേ?
8: അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല.
7: അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, അവിടെ നിന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്? എല്ലാവർക്കും ആശംസ അറിയിക്കാൻ കേട്ടോ. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂട്ടുകാരെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാം എന്നാണ് പറഞ്ഞത്. വേറൊന്നുമില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? നിങ്ങൾ ആ ഒരു സദ്യയിലെ ഒരൊറ്റ വിഭവം, ചോറും ഈ ഒരൊറ്റ വിഭവം മാത്രം സെലക്ട് ചെയ്യാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ആ കറി എടുക്കുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഓണക്കാലത്ത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
9: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജി, സ്നേഹത്തോടുള്ള ഗുഡ് മോർണിംഗ്. ഞാൻ കൊയ്യാൻ പറഞ്ഞ ഷെയ്ഫുദ്ദീൻ.
7: ഷെയ്ഫുദ്ദീൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ?
9: സുഖമായിരിക്കണം സുനിൽജി.
7: ഓക്കെ, ഇന്നിപ്പോ ജോലിക്ക് പോകുന്നുണ്ടോ അതോ?
9: ആ പോകുന്നുണ്ട്.
7: 9 പോകും. എങ്ങനെയുണ്ട് ഓണത്തിന്റെ കച്ചവടം ഒക്കെ? എങ്ങനെയുണ്ട്?
9: കുഴപ്പമില്ല,
7: നല്ലതായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഈയൊരു ഇതൊക്കെ എടുക്കുന്നത് എവിടുന്ന, സാധനങ്ങളൊക്കെ എവിടുന്ന എടുക്കുന്നത്?
9: ഞാൻ കോയമ്പത്തൂർ പോകും, പൊള്ളാച്ചി പോകും.
7: ഓക്കെ ഓക്കെ. ഇപ്പോ കോയമ്പത്തൂരിൽ നിന്ന് ഒരു 50 കിട്ടുന്ന സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര രൂപയ്ക്കാ വിൽക്കുന്നത്?
9: 50 രൂപ
7: ലാഭമാണ് അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാം ഉൾപ്പെടെ 80 കൊടുക്കും.
9: മര്യാദക്കുള്ള ലാഭം
7: കിട്ടും. മര്യാദക്കുള്ള ഒരു ലാഭം വേണല്ലോ അല്ലെ? നമ്മൾ വെയിലൊക്കെ കൊടുക്കുവാണല്ലോ. അപ്പൊ ഈ 50 കിട്ടിയ സാധനമാണ് പരിചയക്കാരാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ, എത്ര രൂപയ്ക്ക് കൊടുക്കും?
9: അവർക്ക് 10 ലാഭം വെച്ച് കൊടുക്കും.
7: 10 അവർ നമ്മളൊരു 60 കൊടുക്കും. 20 അല്ലെ റിഡക്ഷൻ കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ പറയൂ ഷെയ്ഫുദ്ദീൻ ചേട്ടാ, സദ്യയിൽ ആ ഒരൊറ്റ കറി മാത്രം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും ചൂസ് ചെയ്യാം?
9: എനിക്ക് വന്നിട്ട് ഈ മാങ്ങ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ചെറുതായിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അത് വിളമ്പുമ്പോ അത് കുറച്ച് ജാസ്തി വെക്കുകയും അത് വേറെ ഒന്നും
7: തെറ്റില്ല, വേറെ ഒന്നും പ്രശ്നമില്ല. ഈ മാങ്ങ മുളക് ഇട്ടത് മതി അല്ലേ?
9: അത് മതി, നന്നായിരിക്കും.
7: അതെ, അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കാം. അതെ, സദ്യ കഴിക്കണമെന്നില്ല അല്ലേ?
9: എന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ
7: നന്നായിരിക്കും. അത് അച്ചാറും ഇല്ലല്ലോ, ജസ്റ്റ് മാങ്ങ മുളക്
9: അധികം ഉപ്പ് ഇട്ടിട്ട് ചെറിയ ചെറുതായിട്ട് നുറുക്കി ഉള്ള മാങ്ങ.
7: ഇനിയിപ്പോ ഒരു ഒരു വിഭവം വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയാനായിരിക്കും
9: മുട്ടക്കോസ് പൊരിയല് വേണ്ട,
7: ക്യാബേജ് അല്ലേ. ഓക്കെ, അതെന്തുകൊണ്ടാ വേണ്ടെന്ന് പറയുന്നത്?
9: എനിക്ക്
7: അപ്പൊ താങ്ക് യു ഷെയ്ഫുദ്ദീൻ ചേട്ടാ, ഇന്ന് ആർക്കാണ് വിശ്വസ് അറിയിക്കാനുള്ളത്?
9: ഇന്നത്തെ വിശ്വസ് വന്നിട്ട് നമ്മുടെ സഹദേവൻ ചേട്ടൻ ഒരു സൈഡ് ബി പി അടിച്ചിട്ട് വായും വരില്ല, സംസാരിക്കാൻ വരില്ല, കാലും വരില്ല, കൈയും വരില്ല.
7: ആണോ?
9: ഒരാഴ്ചയായി. അയാൾക്ക് വേണ്ടി എല്ലാ അകലിയ ശ്രോതാക്കളും പ്രാർത്ഥിക്കണം.
7: ഓക്കെ, തീർച്ചയായിട്ടും തിരിച്ചു വരട്ടെ.
9: അതെ അതെ അതെ അതെ, ആ ഒരുപാട് നല്ല ഒരു കുട്ടി മനസ്സുള്ള ആളാണ് അയാളെ.
7: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ, എന്തായാലും ഞങ്ങളുടെയൊക്കെ അന്വേഷണം അറിയിക്കുക. പെട്ടെന്ന് തന്നെ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ അദ്ദേഹം, കേട്ടോ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനായിരുന്നു. സഹദേവൻ ചേട്ടനോട് ഈ അടുത്ത് വരെ നമ്മൾ സംസാരിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ ആരോഗ്യത്തോടെ തിരിച്ചു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
10: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. ആരാണ്?
10: ശിൽപ
7: ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തെ ഓണാഘോഷം ഒക്കെ ഏതുവരെ ആയി?
10: ഓ, മുട്ടത്ത് ഞാൻ
7: എത്തിയിട്ടുണ്ട്. സ്കൂളിൽ എപ്പോഴാ ഓണാഘോഷം?
10: സ്കൂളിൽ 21-ാം തീയതി.
7: 21-ാം തീയതി. സദ്യയൊക്കെ ഉണ്ടോ?
10: ചെറിയ
7: രീതിയിൽ, വലിയ രീതിയിൽ സദ്യ വേണം. ചെറിയ രീതിയിലൊന്നും അങ്ങനെ പിള്ളേരെ സദ്യ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 10-25 കറികളും ഒരു 3 പായസവും പപ്പടവും ഒക്കെ വേണം, വേണ്ടേ?
10: കുട്ടികൾക്കുള്ള പായസം തന്നെ ചിലപ്പോ കുടിക്കില്ല,
7: കുഞ്ഞു മക്കളല്ല അല്ലേ,
10: കുഞ്ഞു കുട്ടികളായണ്ട്.
7: ഓക്കെ, അപ്പോ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ എന്താ പറയാ നിരത്തി വെച്ചിരിക്കുകയാണ് കറികളൊക്കെ. ഏത് കറി മാത്രം എടുക്കും? പച്ചടി. പച്ചടി എന്ന് പറയുമ്പോ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്? മോരൊഴിച്ചുണ്ടാക്കുന്നതാണോ ഈ പച്ചടി എന്ന് പറയുന്നത്? ഈ മോരൊക്കെ
10: ഒഴിച്ചിട്ടുണ്ടാക്കുന്നതാണോ?
7: ഓക്കെ, അപ്പൊ പച്ചടി മാത്രം മതി ചോറുണ്ടാനായിട്ടല്ലേ? ഓക്കെ, അതെന്താ പച്ചടിയോട് ഇത്രയധികം ഇഷ്ടം?
10: അത് അമ്മയോട് ഇടക്കിടക്ക് ഉണ്ടാക്കും. ഇനിയിപ്പോ വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടം.
7: നല്ല ഇഷ്ടം.
10: സദ്യക്ക് പോയാല് ആദ്യം അത്
7: അത് അങ്ങ് തൊട്ട് നോക്കും അല്ലേ? നല്ലതാണോ ഇത്? അമ്മ ഉണ്ടാക്കുന്ന പോലെ ആണ് നോക്കാറുണ്ടോ?
10: അങ്ങനെ കമ്പയർ ചെയ്യാറില്ല,
7: എങ്കിലും
10: സദ്യക്ക് ഉണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മള് വീട്ടിലുണ്ടാക്കുന്നത്
7: എനിക്ക് വിശക്കാൻ തുടങ്ങി ഈ സദ്യയുടെ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ.
10: എന്നാലും നല്ല ടേസ്റ്റ് ആണ്.
7: ഓക്കെ, ഇനിയിപ്പോ ഏത് കറി ആയിരിക്കും ഒഴിവാക്കുക? അത് എനിക്ക് വേണ്ട.
10: ഞാൻ എപ്പോഴും ഒഴിവാക്കുന്ന ഒരേ ഒരു സാധനം പപ്പടം.
7: പപ്പടം
10: സദ്യ ഉള്ളപ്പോ
7: എന്തു പറ്റി പപ്പടം ഒഴിവാക്കുന്നത്? പപ്പടം സദ്യയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം.
10: ഞാൻ കഴിക്കാറില്ല അധികം. ഒന്നുമില്ലാണ്ട് ഇരിക്കുമ്പോ സമയത്ത് മാത്രം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമാണ് പപ്പടം.
7: ഓക്കെ, അപ്പൊ ഈ പായസം ഒക്കെ കുടിക്കാനായിട്ട് പപ്പടവും പഴം ഒക്കെ കുഴച്ച് കഴിക്കില്ല?
10: അതിനെ എനിക്ക് പായസം വലിയ ഇഷ്ടമല്ലല്ലോ.
7: ഓക്കെ ഓക്കെ, അപ്പൊ അതുകൊണ്ട് പപ്പടത്തിന്റെ ആവശ്യമില്ല അല്ലേ?
10: പപ്പടത്തിന്റെ ആവശ്യമില്ല. പായസം പപ്പടമാണ് ഞാൻ വേണ്ട പറയാ,
7: വേണ്ടാന്ന് പറയാം. ഓക്കെ, അടിപൊളി.
10: എനിക്ക് ചീത്തിങ് കേക്കും. എന്താ വെച്ചാ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കണവർക്കൊക്കെ ആവശ്യമുള്ളവരായിരിക്കും. എന്നിട്ട് എനിക്ക് തന്നാ മതി പറയാം.
7: ഓക്കെ, അപ്പൊ എന്തായാലും നിറയെ സദ്യ കഴിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കാനുള്ളത്?
10: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, അഹല്യ ടീമിലെ എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ടത്തിലെ
7: എല്ലാവർക്കും,
10: ആഘോഷിക്കുന്നുണ്ടെങ്കിൽ
7: അവർക്കെല്ലാവർക്കും. ഓക്കെ, അപ്പൊ ശില്പിക്കും ഫാമിലിക്കും നല്ലൊരു അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുന്നു. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ശില്പിയായിരുന്നു. അപ്പോ പച്ചടിയാണ് പച്ചടി കൂട്ടിയാണ് ചോറുണ്ണുക. ഒഴിവാക്കുന്നത് പപ്പടവും പായസവും ഒക്കെ ആയിരിക്കും. പപ്പടവും പായസവും ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
11: ഹലോ, ഗുഡ് മോർണിംഗ് സുനിങ്. ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറന്നു വരും ബാലൻ ചേട്ടൻ.
7: പറന്ന് പറന്ന് പറന്ന് വന്ന ബാലൻ ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു?
11: സുഖമായിട്ടിരിക്കുന്നു. ഇടയില് ചിറകൊക്കെ പറക്കാൻ പറ്റാതെയായി. ഇന്നലെ അത് രക്ഷപ്പെട്ടു.
7: രക്ഷപ്പെട്ടു. അത് മനുഷ്യന്മാരല്ലേ ചേട്ടാ, എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല, മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെല്ലാം അതിജീവിക്കണം. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നിലനിന്നേ പറ്റുള്ളൂ അല്ലേ?
11: അല്ലേ?
7: അപ്പൊ അതുകൊണ്ട് നമ്മള് മനസ്സിന്റെ ധൈര്യം വിടാതെ നമ്മൾ മുന്നോട്ട് പോയിരിക്കണം. നമ്മളൊക്കെ കൂടെയുണ്ട്. ഓക്കെ
11: ഓക്കെ.
7: രാവിലെ നടക്കാനൊക്കെ പോയോ? അതൊരിക്കലും മുടങ്ങരുത്. കൃത്യമായിട്ട് നല്ല നല്ല ഭക്ഷണം കഴിക്കണം, നടക്കണം, നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ബാലൻ ചേട്ടൻ ഇങ്ങനെ സദ്യ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ പറയാണ്, എനിക്ക് ഈ ഒരൊറ്റ കറി കിട്ടിയാൽ മതി, ഞാൻ ചോറുണ്ടോളും. ഏതായിരിക്കും ആ കറി?
12: നമ്മള് ഇപ്പൊ സദ്യകൾക്കൊന്നും കാണാറില്ല. ഇഷ്ടു പറഞ്ഞ ഒരു സാധനമുണ്ട്.
7: ആ സ്റ്റൂന്നാണ് പൊതുവെ പറയാ, നമ്മള് പാലക്കാട്ടുകാർ ഇഷ്ടൂന്നങ്ങ് പറയും.
12: ഇഷ്ടൂന്ന് പറയും ആ സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇഷ്ടപ്പെടാത്തത് വന്നിട്ടെങ്കിൽ ക്യാരറ്റും പിന്നെ ബീൻസും കൂടെ,
7: ബീൻസും കൂടെ ഉള്ള ആ ഒരു കടുക് വറുത്തിട്ടുള്ള ഉപ്പേരി അല്ലേ,
12: അത് സെന്ററിൽ ഇട്ട് ഓരത്ത് വെക്കും.
7: അതെ അതെ, എനിക്ക് ഇഷ്ടമല്ല, അത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറയാം അതെനിക്ക് വേണ്ടെന്ന് പറയും.
12: അതെ അതെ അതെ, ഇതാണ് ഇഷ്ടം.
7: ഓക്കെ ഓക്കെ.
12: പിന്നെ സദ്യയെ കുറിച്ച് ഒരു ഓട്ടം തുള്ളലിലൂടെ ഒരു നാല് പേര് പറയാം.
7: നാല് പേര് കേട്ടോ. ഓക്കെ.
12: ഓ നെയ്യും നല്ല പരിപ്പും പാലും പച്ചടി ചെടി വേപ്പില മാങ്ങ നാരങ്ങക്കറി തുണിയിഞ്ചികളും ചക്ക പ്രഥമൻ അടൻ പ്രഥമൻ പുനരൊക്കൈമേള ചക്കക്കറി ഇങ്ങനെ ശർക്കര ചേർത്തു വരുത്തു പദാർത്ഥം മുഷ്കരമാവിന് നീന്തപ്പഴവും കാളിപ്പഴവും കദളിപ്പഴവും കന്നും തൈരും കാച്ചിയ മോരും ഇതൊന്നും കുറവില്ലത്ര നിനച്ച പാണ്ഡന്നായുടെ തല്ലിനു ശൗര്യം
7: പണ്ടോടെ വലിക്കുന്നില്ല
12: പണ്ടിവനൊരു കടിയാലൊരു തുടിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നുള്ളൂ വെള്ളൂവാവ എന്നു വിളിച്ചാൽ തൊള്ള തുറന്നു പറന്നു വരുന്താൻ കള്ളന് തുള്ളി കഞ്ഞി കൊടുക്കാൻ ഉള്ളൊരു ഭായം കാണുവാനില്ല.
7: എനിക്ക് വിശക്കുന്നു ചേട്ടാ, വിശക്കുന്നു.

0: കുറച്ചു നാളായല്ലോ ചേട്ടാ വർത്താനം പറഞ്ഞിട്ട്. ഇത് എവിടെയായിരുന്നു?
1: ഞാന് ദിവസം മോളുടെ കൂടെ ആയിരുന്നു.
0: ആണോ?
1: അവിടെ അവിടെ എപ്പം ഇല്ല, എപ്പം കേൾക്കാറില്ല, പിന്നെ ഫോണിൽ ചിലപ്പോ കിട്ടാറില്ല.
0: ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ ഇത്തവണത്തെ ഓണം എവിടെയാണ്? മോളുടെ വീട്ടിലാണോ അതോ സ്വന്തം?
1: മോളുടെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ കുടുംബം അവിടെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും.
0: അങ്ങോട്ട് പോകും. ഓക്കെ ആവട്ടെ. അപ്പൊ സദ്യ ഇങ്ങനെ മോള് ഇങ്ങനെ വിളമ്പ് വെച്ചിരിക്കുകയാണ്. അപ്പൊ പറയാണ്, എനിക്ക് ഈ ഒരു കറി കിട്ടിയാൽ മതി, ഞാൻ ചോറുണ്ടോളും. ഏതായിരിക്കും ആ കറി?
1: അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ, ഞാന് കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: കൂട്ടുകറിയാണ് അല്ലേ?
1: അത്രയും മധുരമുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ സദ്യ വിളമ്പുന്ന സമയത്ത് പറഞ്ഞു, ഈ കറി എനിക്ക് വേണ്ട, എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നത് ഏതായിരിക്കും?
1: അന്ന് പറയുന്നത് അവിയല്.
0: അവിയല് നല്ലതല്ല ചേട്ടാ, എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത് അല്ലേ?
1: ആ, എനിക്ക് അധികം വലിയ ഇഷ്ടമല്ല അവിയല്. ഞാൻ കൂട്ടുകറി, പിന്നെ മറ്റേ മധുരമുള്ള അങ്ങനെയുള്ള കറികളൊക്കെ ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ്.
0: ഈ പൈനാപ്പിൾ പച്ചടി പോലെയുള്ള കറികളൊക്കെ?
1: പൈനാപ്പിൾ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
1: ഇന്ന് എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
0: എല്ലാവർക്കും.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. ഭാസ്കരൻ ചേട്ടൻ, ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ.
2: ആ, ഗുഡ് മോർണിംഗ് സുനല്ലേ?
0: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
2: ഗുരുവായൂരപ്പൻ.
0: ഗുരുവായൂരപ്പൻ ചേട്ടാ, സുഖമായിട്ട് പോകുന്നോ?
2: ആ, സുഖമായിട്ട് പോണോ.
0: സുഖമായിട്ട് പോകും.
2: അഡ്വാൻസ് തിരുവോണാശംസകൾ.
0: തിരിച്ചും തിരുവോണാശംസകൾ. ഒരാഴ്ചയുണ്ട് എങ്കിലും ആശംസകൾ.
2: അതെ അതെ അതെ. ചിലപ്പോ നീ സുനില് കിട്ടിയില്ലെങ്കിലോ?
0: ഇനി കിട്ടാൻ കിട്ടുമായിരിക്കും തോന്നുന്നു.
2: അല്ല, ഓണത്തിന് വരുമല്ലോ.
0: കിട്ടുമായിരിക്കും തോന്നുന്നു. ശരിയാ ശരിയാ. ഓക്കെ, അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടാ പറയൂ, ആ ഒരു ഒറ്റക്കറി ഏതാണ്
2: ഇഷ്ടമുള്ള കറി? ഒറ്റക്കറി അവിയലാണ്.
0: അവിയലാണ് എല്ലാം കൂടെ ഉള്ള കറി അല്ലേ?
2: തീർച്ചയായും.
0: എല്ലാ പച്ചക്കറികളും കൂടെ ചേർത്തിട്ടുള്ള കറി.
2: എല്ലാം അതിൽ പച്ചക്കറികൾ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തിക്കും നല്ല ഹെൽത്തിനും നല്ലൊരു.
0: അതെ, എനിക്കും വളരെ ഇഷ്ടമാണ് അവിയൽ. ഇങ്ങനെ ഇടയ്ക്ക് അമ്മയോട് ഞാൻ പറയും, അവിയൽ ഉണ്ടാക്കും ഉണ്ടാക്കുമെന്ന്.
2: അതെ അതെ, അത് ഇത്തിരി സദ്യക്ക് പോയാലും അത് അത് വിളമ്പുമ്പോ ഞാൻ കുറച്ചുകൂടി വെക്കാൻ പറയും.
0: കുറച്ചുകൂടെ, ഒരു സ്പൂണ് വിട്ട്, ഒരു സ്പൂൺ കൂടെ ഇട്ടേക്ക്.
2: അതെ അതെ, അത് മാത്രം അത് മാത്രം.
0: ഓക്കെ, ഇനിയിപ്പോ അത് വിളമ്പണ്ട, ആ കറി എന്റെ അലയിൽ വിളമ്പണ്ട എന്ന് പറയുന്ന കറി ഏതായിരിക്കും?
2: അത് വിളമ്പണ്ടെന്ന് പറയില്ല, അത് ഇതാണ്, കാബേജ്. അത് അങ്ങനെ കഴിക്കില്ല.
0: കാബേജ്
2: വെച്ചോളൂ രസം, കുറച്ച് വെച്ചാൽ അറിയും.
0: ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ, ഇതാണ് ഇഷ്ടവും ഇഷ്ടക്കേടും അല്ലേ?
2: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
2: സഹദേവൻ ചേട്ടന് കുറച്ച്
0: സുഖമില്ലാണ്ടിരിക്കല്ലേ?
2: അതെ, സരസ്വതി ചേട്ടൻ പറഞ്ഞില്ലേ, അപ്പൊ ആൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ഭേദമായി വരട്ടെ, നമ്മളോടൊപ്പം വരുന്ന ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു.
0: ഇങ്ങനെ
2: ആള് മനുഷ്യന്റെ സ്ഥിതിയാണ് ഇത് സുനിലെ.
0: അല്ല, അതിപ്പോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ലല്ലോ. അസുഖം വരിക, അത് മാറുക എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം നമ്മൾ അല്ലെ.
2: നമ്മൾക്ക് കുറച്ചു കാലമാണ് കൂടെ ജീവിക്കാനുള്ള അവകാശം കിട്ടിയത്. അത് ആ ഉള്ള സ്നേഹത്തോടെ അത് ജീവിക്കുക.
0: അവരോടും ദേഷ്യവും വാശിയും പിണക്കവും ഒന്നും കാണിക്കാതെ
2: വെറുതെ കാണിച്ചു നടക്കണം.
0: ആരും ഇങ്ങോട്ടൊന്നും കൊണ്ടുവരുന്നില്ല, ആരും തിരിച്ചു
2: കൊണ്ടുപോകുന്നുമില്ല. തമിഴിലൊരു പാട്ടുണ്ട് സുനിലെ, എത്തനെ കോടി പണം ഇരുന്നാലും നിന്മതി വേണ്ടും വീട്ടിലെ, നിന്മതി വേണ്ടും വീട്ടിലെ. എത്ര കോടി പണമെങ്കിലും സമാധാനം വേണം, അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണം.
0: താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുന്നു. വീണ്ടും വിളിക്കുക. അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത മനോഹരമായ പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. എൻജോയ് ചെയ്യാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
4: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
3: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാ.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റാണ്. അഹല്യ വിഷസ് ആണ്. സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ.
9: ഹലോ, നമസ്കാരം സുനിൽ.
8: നമസ്കാരം, ഇതാരാണ്?
9: ഹലോ.
8: ആ ഹലോ, കേക്കുന്നില്ലേ?
9: ആ കേക്കുന്നുണ്ട്, കേട്ടുണ്ട്. ഞാൻ പറഞ്ഞ കൂടെ കേക്കുന്നുണ്ടോ?
8: കേക്കുന്നുണ്ട്, നന്നായിട്ട് കേക്കുന്നുണ്ട്. ഓക്കെ,
9: നമസ്കാരം. സെയിൽ ആയി പോയി, അപ്പോഴത്തേക്കും വണ്ടി വന്നു നമ്മളെ. കുഴപ്പമില്ല.
8: ഓക്കെ, ഷൈബി ചേട്ടാ.
9: യെസ്.
8: തിരക്കിലൊന്നും അല്ലല്ലോ, കുഴപ്പമില്ലല്ലോ, സംസാരിക്കാലോ.
9: കുഴപ്പമില്ല,
8: എനിക്ക് ഇവിടെ ഒരു പ്രശ്നം കേൾക്കുന്നില്ല. അങ്ങനെ ബസിന്റേതായിട്ടുള്ള ബഹളങ്ങളൊന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ
9: ഓക്കെ.
8: അപ്പൊ എങ്ങനെയുണ്ട് ഓണക്കാലം? ഓക്കെ, ഓണമൊക്കെ വരാറായോ? പെരുമ്പാവൂർ
9: ഓണം, ഓണം സ്റ്റാർട്ട് ചെയ്യാണ്. 1st മുതൽ തന്നെ തുടങ്ങി നമ്മുടെ സാപ്പാട് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ ചിങ്ങമാസം. പിന്നെ ഇന്ന് നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന പുതിയ വേറെ ഹൗസിലെ ഓണാഘോഷമാണ്. കഴിഞ്ഞ വർഷം ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. ഇത്തവണയും അതേപോലെ തന്നെ എല്ലാം സെറ്റാക്കിയുണ്ട്. നേരത്തെ തന്നെ വരുന്നു പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയേക്കാന്ന് വിചാരിച്ചിട്ടാ.
8: ഓക്കെ, ആവട്ടെ. അപ്പൊ പറയൂ, സദ്യയിൽ ആ ഒരൊറ്റ കറി മാത്രം മതി, ഞാൻ ചോറും ഡോളും എന്ന് പറയുന്ന ആ കറി ഏതാണ്?
9: എനിക്ക് നല്ല ഈ ചൂടൻ ചോറും ഡോളും, നല്ല ചൂടൻ സാമ്പാറും വെച്ചിങ്ങനെ ഇളക്കി കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ്.
8: അത് മാത്രം മതിയല്ലേ? സാമ്പാറും സാമ്പാറിലെ കഷ്ണങ്ങൾ മാത്രം മതിയല്ലേ?
9: അതെ അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ്.
8: കൊള്ളാം. ഇനിയിപ്പോ ആ ഒരു കറി വേണ്ട, ഈ കറി എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന കറി ഏതായിരിക്കും?
9: അതെനിക്ക് ഈ നാരങ്ങാക്കറി, ഈ ഓണസദ്യക്കാരൊക്കെ വിളമ്പണതിനോട് വലിയ താല്പര്യമില്ല.
8: ഏകദേശം നാരങ്ങ അച്ചാറാണോ?
9: നാരങ്ങ അച്ചാറ്.
8: ആ അതെ, അതിന്റെ ആവശ്യമില്ല അല്ലേ? നാരങ്ങ ആവശ്യമില്ല. ഓക്കെ, ആവട്ടെ. അപ്പോ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
9: ഇന്നത്തെ ആശംസ, ഞാൻ വർക്ക് ചെയ്യുന്ന ഇപ്പോ ഇൻഡസ് ഹൗസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വെയർ ഹൗസിലാണ്. അപ്പൊ അവിടെ ഉള്ള പ്രിയപ്പെട്ട എല്ലാ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതുപോലെ തന്നെ അതിന്റെ മാനേജരായിട്ടുള്ള സഞ്ജീവ് സാറ്, പ്രജിത് സാറ്, അതുപോലെ തന്നെ വിനീത് സാറ്, അജയ് സാറ്, ഇങ്ങനെ ഇവരെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്.
8: ഓണത്തിന് ബോണസ് കിട്ടുന്നുണ്ടോ?
9: അവിടെ അവര് ഈ നോർത്ത് ഇന്ത്യൻ സംഭവമാണല്ലോ, അപ്പൊ ദീപാവലിക്കാണ് അവര്
8: ഇതൊക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഷൈബു ചേട്ടാ, വീണ്ടും വിളിക്കണേ. വിളിച്ചത് ഷൈബു ചേട്ടനായിരുന്നു. അപ്പൊ ഷൈബു ചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിപ്പാണ്. എന്തിനാണ് ഈ നാരങ്ങാച്ചാറ് ഇലയിൽ വിളമ്പുന്നത്? ഞാനും പലപ്പോഴും അത് വേണ്ടാന്ന് പറയാറുണ്ട്. എനിക്ക് ഇഷ്ടമല്ല നാരങ്ങാച്ചാറ് എന്നല്ല, പൊതുവെ അച്ചാറുകൾ ഞാൻ അധികം കഴിക്കാത്ത ഒരാളാണ്. ഓക്കെ, നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
10: ഗുഡ് മോർണിംഗ് സുല്ലേട്ടാ.
8: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
10: ബാലൻ ഫ്രം ചിറ്റൂർ.
8: ബാലൻ ഫ്രം ചിറ്റൂർ, കൺഗ്രാജുലേഷൻസ് ബാലൻ.
10: താങ്ക് യു.
8: ഓക്കെ, അത് എന്തിനാണെന്ന് ബാലനും അറിയാം, എനിക്കും അറിയാം അല്ലേ?
10: ഓക്കെ,
8: ബാലൻ പറയൂ. സദ്യ ഒക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ വാഴയിലയിൽ. ഏത് കറി കൂട്ടി കഴിക്കും ചോറ്? ഏത് ഒരു കറി മാത്രം മതി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ചൂസ് ചെയ്യാം?
10: എനിക്ക് എന്നും ഇഷ്ടപ്പെടുന്നത് ഈ മസാലക്കറിയാണ്.
8: മസാലക്കറിയാണ്, അതായത് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും പിന്നെന്തൊക്കെയാണ് അല്ലേ?
10: അതും പിന്നെ രണ്ടാം തവണ വാങ്ങിക്കാൻ തോന്നുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്.
8: അത് മാത്രമാണ് അല്ലേ.
10: പക്ഷെ ഇപ്പൊ ഞാന് എവിടെ പോയാലും ഇനി അന്നദാനം ആണെങ്കിലും സദ്യ ആണെങ്കിലും മാക്സിമം എല്ലാ കറികളും കഴിച്ചിരിക്കും, ഒന്നും ഒഴിവാക്കില്ല,
8: ഒന്നും ഒഴിവാക്കില്ല.
10: അതെ,
8: അത് ഈ ഭക്ഷണത്തിന്റെ വില അറിയുന്നത് കൊണ്ടാണല്ലേ.
10: അത് എനിക്ക് ഈ കുറച്ചു മുതലേ തുടങ്ങിയത്, അതൊന്നും ഒഴിവാക്കരുത്. നമ്മള് തീർച്ചയായിട്ടും ഭക്ഷണം കളയണ്ട എന്നുള്ള ഒരു ഇത് മൈൻഡ് സെറ്റ് ഇപ്പൊ മുതൽ സെറ്റ് ആയി തുടങ്ങി.
8: ഇപ്പോഴാണ് വന്നത് ഇത്രയും കാലമായിട്ട്.
10: അതെ അതെ.
8: ഓക്കെ, ഇനിയിപ്പോ ഒരു കറി വേണ്ട, അത് വിളമ്പണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ അതേതായിരിക്കും?
10: എനിക്ക് അങ്ങനെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊളർ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പൊ നാരങ്ങച്ചാർ അത്ര താല്പര്യമില്ല.
8: നാരങ്ങച്ചാറിന്റെ ആവശ്യമില്ല സദ്യ.
10: മാങ്ങച്ചാറൊക്കെ ഓക്കെയാണ്, നാരങ്ങച്ചാർ അത്ര താല്പര്യമില്ല.
8: നാരങ്ങ അത് സദ്യയായിട്ട് സെറ്റ് ആവില്ല.
10: സെറ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു.
8: ഓക്കെ ആവട്ടെ, അപ്പൊ ഇന്ന് ആർക്കൊക്കെയാണ് ആശംസ അറിയിക്കാനുള്ളത്?
10: അഡ്വാൻസ് ആയിട്ട് അഹലിയുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം, സുല്ലേട്ടനെയും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം.
8: ഓക്കെ, താങ്ക് യു, താങ്ക് യു ബാലൻ, ഒരുപാട് സന്തോഷം, ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. ബാലനാണ് വിളിച്ചത്. ഇപ്പൊ ബാലൻ പറഞ്ഞതും ശരിയാണ്, നാരങ്ങച്ചാർ ഓക്കെയല്ല, പിന്നെ മസാലക്കറി ഓക്കെയാണ്. മസാലക്കറി എനിക്കും വളരെ ഇഷ്ടമാണ്. ആ ഒരു സദ്യയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങെല്ലാം ചേർത്തിട്ടുള്ള ആ ഒരു കറി, നല്ല തിക്കായിട്ടുള്ള കറിയായിരിക്കും അത്. നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
11: ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്,
8: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വിളയോടിക്കാരൻ കൃഷ്ണചേട്ടാ, സുഖമായിട്ട് പോകുന്നോ? വലിയ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ കേട്ടോ. അതെ അതെ, അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, നമ്മളായിട്ട് വരുത്തി വെക്കുന്നല്ലോ, ഒരു കുഴപ്പവും അല്ലേ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ കൃഷ്ണൻചേട്ട സദ്യ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണ്, അതില് പറയുന്നു ഒരു കറി മാത്രം എടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് കറിയായിരിക്കും?
11: അത് അവിയൽ കറി എടുക്കും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കറി ഉണ്ട്, ഇഷ്ടു കറിയാണ്.
8: ആ, രണ്ടെണ്ണം എടുക്കണം, പറ്റില്ല, ഒരെണ്ണം പറ്റുള്ളൂ. ഇഞ്ചിക്കറിയൊന്നും പറ്റില്ല, ഒരെണ്ണേ പറ്റത്തുള്ളൂ. ഇതെന്താ ഇത്, അങ്ങനെയൊന്നും പറ്റത്തില്ല, ഒരെണ്ണം. പക്ഷെ ഒരു ജീവൻ ഇല്ലാത്തൊരു കറിയല്ലേ അത്, പ്രത്യേകിച്ച് ഫീൽ ഒന്നും ഇല്ലല്ലോ, അങ്ങനെ എരിവൊന്നും അങ്ങനെ ഫീൽ ഇല്ലല്ലോ.
11: ഇല്ല, ഞാൻ പറഞ്ഞ അത് ആ ആപ്പത്തിന്, ഇഡ്ഡലിക്ക്, പിന്നെ ദോശക്ക്,
8: എല്ലാത്തിനും ഉപയോഗിക്കുന്ന
11: സാധനമല്ലേ.
8: അതെ അതെ, അപ്പൊ അതുകൊണ്ട് അത് ഓക്കെ ആണല്ലേ.
11: അതെ, അതുകൊണ്ടാണ് ഓക്കെ.
8: ഓക്കെ, ഇനിയിപ്പോ ഒരു കറി വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അതേതായിരിക്കും?
11: അത് ക്യാബേജ് ആണ് വേണ്ടത്. തീരെ കണ്ടുകൂടാ,
8: എനിക്ക് കണ്ടുകൂടാതെ അല്ലേ.
11: കണ്ടാ തന്നെ ദേഷ്യം തരും.
8: അതെ, അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാക്കാതാണ് നല്ല, ഉണ്ടാക്കാത്തത് നല്ല അല്ലേ.
11: പ്രധാന കാര്യമുണ്ട്, നമ്മൾ എഴുതിയിട്ട് ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ കാണുമ്പോ തന്നെ എന്ത് ഭംഗിയാണ് നാക്കലിട്ട് ആ അതും പ്രകാരം വിളമ്പി. പക്ഷെ പിന്നൊരു കാര്യം പറഞ്ഞുതരാം, എലിയിൽ കൂടുതൽ വിളമ്പരുത്.
8: വിളമ്പരുത്, കുറച്ച് വിളമ്പാൻ പാടുള്ളൂ.
11: ആ എല്ലാം കഴിച്ചതിന് ശേഷം മോരൊഴിച്ച് ഇല എല്ലാം ക്ലിയർ ആക്കി മക്കി തുടക്കണം പറയില്ല.
8: വീണ്ടും അതിൽ ഭക്ഷണം കഴിക്കണ ഒരാൾക്ക് അങ്ങനെയല്ലേ.
11: കഴിക്കാനുള്ള ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഞാൻ വിളമ്പിയതാണ്, പണ്ട് ചെറുപ്പം മുതലേ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആളാണ്.
8: ഓക്കെ ഓക്കെ, അവിടെ അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
11: ഇന്ന് സഹദേവനായിരിക്കട്ടെ, സുഖമില്ലാണ്ടിരിക്കാനെന്നാണ് ഞാൻ അറിഞ്ഞത്.
8: പെട്ടെന്ന് തന്നെ ഓക്കെ അല്ലേ.
11: പെട്ടെന്ന് ആയിട്ട് പഴയ രീതി ആകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. പിന്നെ എല്ലാവർക്കും
8: വിളിച്ചത് കൃഷ്ണൻചേട്ടനായിരുന്നു. കൃഷ്ണൻചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ കൂടെ അങ്ങനെ പറയാനായിട്ട് വന്നിരുന്നു, ആശംസകൾ അറിയിക്കുന്നു. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
12: ഹലോ, ഗുഡ് മോർണിംഗ്.
8: വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
12: ഞാൻ ദിവ്യ സന്തോഷ്.
8: ദിവ്യ ചേച്ചി, കുറച്ച് നാളായി സംസാരിച്ചിട്ട്.
12: പനിയൊക്കെ പിടിച്ച് കിടക്കുന്നു.
8: ആണോ? ഓക്കെ ആയി വന്നിട്ട്. പഴയതുപോലെ അല്ല, പനി വന്ന ഒരു മൂന്ന് ദിവസം കൊണ്ടൊന്നും മാറില്ലല്ലേ.
12: മാറില്ല, മാറില്ല.
8: ഒരു മാസം ഒക്കെ എടുക്കും ഒന്ന് മാറി
12: കിട്ടാൻ. ശരീരം വേദനയൊക്കെ ഒന്ന് മാറാനേ.
8: ഓക്കെ, അപ്പൊ റെസ്റ്റ് എടുക്കുക, നിറയെ വെള്ളം കുടിക്കുക കേട്ടോ. അപ്പൊ ഓണാഘോഷം ഒക്കെ ഇതുവരെ ആയി നാട്ടില്?
12: ഒരുവിധം ഡ്രസ് എടുക്കലൊക്കെ കഴിഞ്ഞു.
8: ഡ്രസ് എടുക്കലൊക്കെ
12: കഴിഞ്ഞു.
8: പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയോ?
12: എല്ലാ ദിവസവും ഇടാറുണ്ട്.
8: ഓക്കെ, അപ്പൊ സദ്യ അങ്ങ് വിളമ്പി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ പറയുന്നു ദിവ്യ ചേച്ചി ഒറ്റ കറി എടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഏത് കറി ആയിരിക്കും എടുക്കുക?
12: ഒറ്റക്കറി എടുക്കണെങ്കിൽ
8: അവിയൽ എടുക്കാം. അതാവുമ്പോ എല്ലാ കഷ്ണങ്ങളും ഉണ്ടല്ലോ, എല്ലാ പച്ചക്കറിയും ഉണ്ടല്ലോ.
12: ഉണ്ട്, പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സദ്യയില് ഒന്നും കളയാറില്ല,
8: എല്ലാം കഴിക്കും.
12: എല്ലാം മാത്രം പിന്നെയും കളയണ ഒരു സംഭവം ഉണ്ടെങ്കിൽ ശർക്കര വരട്ടി.
8: ശർക്കര വരട്ടി എന്ത് പറ്റി?
12: അല്ല, അത് വലിയൊരു ഇഷ്ടമില്ല, മധുരല്ലേ എന്നുള്ളൊരു.
8: പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം.
12: അതല്ലേ, ബാക്കിയെല്ലാം ഒന്നും ഉണ്ടാവില്ല,
8: എന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഒരെണ്ണം വേണ്ട, അതിപ്പോ ശർക്കര വരട്ടി ആയിരിക്കോ?
12: ഓലൻ കറിയിൽ പിന്നെ ഓലൻ വലിയൊരു ഇഷ്ടമില്ല.
8: ഓലൻ എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും അത് ഉണ്ടാക്കുന്നത് പറഞ്ഞു?
12: പയറ്, വൻപയറും കുമ്പളങ്ങിയും കൂടി.
8: ഒരു വൈറ്റ് കളറുള്ള കറി അല്ലേ?
12: അതന്നെ അതന്നെ.
8: ഓക്കേ ഓക്കേ. അത് വലിയ താല്പര്യമില്ല? അപ്പൊ തന്നെ ശർക്കര വരട്ടിയും വേണ്ട, അത് ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് വേണ്ടെന്നൊക്കെ പറയും അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കൊക്കെയാണ് ആശംസ അറിയിക്കാനുള്ളത്?
12: എല്ലാവർക്കും
8: ഓണാശംസകൾ. ഓക്കെ, ദിവ്യ ചേച്ചിക്കും ഫാമിലിക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് വിളിച്ചത്. ദിവ്യ ചേച്ചി ആയിരുന്നു. ദിവ്യ ചേച്ചി ഒഴിവാക്കുന്നത് കേട്ടല്ലോ അല്ലെ, അവിയൽ കഴിക്കും, പിന്നെ ഒഴിവാക്കുന്നത് ശർക്കര വരട്ടി ഓർ ഓലൻ അതൊക്കെ ഒഴിവാക്കും എന്നാണ് പറഞ്ഞത്. സമയം 8 മണി കഴിഞ്ഞ 42 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വന്നാലോ? നല്ലൊരു പാട്ട് ഇതാ റെഡിയാണ്, എൻജോയ് ചെയ്യാം.

0: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: എന്തേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ August 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
6: Your lovely wishes on Ahalya FM 90.4. കേട്ടുകൂടാം.
7: മിഥുനം എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 കഴിഞ്ഞ് 49 ആയിരിക്കുന്നു. അഹല്യ വിഷസിലെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ.
8: ഹലോ, ഗുഡ് മോർണിംഗ് സുലട്ടാ.
7: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
8: ഞാൻ ഷെഫിൻ ഈരാറ്റുപേട്ട.
7: ഈരാറ്റുപേട്ടക്കാരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു ഷെഫിന്? വെള്ളത്തിന്റെയും ഫ്ലഡിന്റെ ഒക്കെ?
8: വെള്ളത്തിന്റെ ഒക്കെ എല്ലാം ഓക്കെ ആയി. ഷോപ്പ് ഓപ്പൺ ആക്കി തുടങ്ങിയിട്ടില്ല.
7: ഓപ്പൺ ആക്കി തുടങ്ങിയിട്ടില്ല. ഓണൊക്കെ ആയിട്ടും ഓപ്പൺ ആക്കിയിട്ടില്ല അല്ലേ?
8: അല്ല അല്ല, ഇപ്പൊ നമുക്കിപ്പോ അടുത്ത ഷോപ്പ് ഉള്ളത് കൊണ്ട് അവിടെയാണ് ഇപ്പോ വർക്ക് ചെയ്യുന്നത്.
7: ജോലി ചെയ്യുന്നത് അല്ലേ? ഓക്കെ. പഴയ ഷോപ്പിൽ എല്ലാ ഡ്രസ്സും നശിച്ചു പോയോ?
8: ഏകദേശമൊക്കെ
7: പോയി അല്ലേ. ഇനിയിപ്പോ അതെല്ലാം ക്ലിയർ ചെയ്ത് പുതിയ ഐറ്റംസ് ഒക്കെ ഇറക്കണം.
8: ഇറക്കണം. പിന്നെ ഷോപ്പ് പിന്നെ ചെളി കുറച്ച് കറിയായിട്ടുണ്ടായിരുന്നു.
7: അതൊക്കെ
8: ചെളിയൊക്കെ റിമൂവ് ചെയ്തു. ഇപ്പൊ ഷോപ്പ് പെയിന്റ് അടിക്കാണ്.
7: റെനോവേറ്റ് ചെയ്യണം. ഓക്കെ. എന്തായാലും പെട്ടെന്ന് ആവട്ടെ. ഓണത്തിന്റെ തിരക്കൊക്കെ ഉണ്ടോ ഷോപ്പിൽ ഇപ്പോ?
8: ആ, ഇപ്പൊ ഉണ്ട്. 2
7: നല്ല തിരക്കുണ്ട്. ഓക്കെ. അപ്പൊ സദ്യ അങ്ങ് വിളമ്പി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഷെഫിനോട് പറയുന്നു ഒരു കറി മാത്രം കഴിച്ചാ മതി എന്ന് പറയാണ്. ഏത് കറിയായിരിക്കും?
8: ഞാന് സാമ്പാർ എടുക്കും.
7: സാമ്പാർ മതി. ചോറും സാമ്പാറും മാത്രം മതി അല്ലേ?
8: ചോറും സാമ്പാറും ഉണ്ടെങ്കിൽ ഒരു 2 ചോറ്.
7: അത്ര ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ.
8: എന്നാലും ഞാൻ പറഞ്ഞാണ്.
7: ഓക്കെ. അതിശയോക്തി പറഞ്ഞല്ലേ?
8: അതിശയോക്തി പറഞ്ഞാ. എത്ര 2 കഴിക്കാൻ പറ്റില്ല. എന്നാലും
7: ഒരു 2 കഴിച്ചു. ഇടങ്ങഴി വേണോ?
8: ഇടങ്ങഴി 2 കഴിച്ചാ മതി.
7: ഓക്കെ. അപ്പോ ഷെഫ് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കറി എനിക്ക് ഈ കറി വേണ്ട, വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന കറി ഏതായിരിക്കും?
8: എനിക്ക് ശൈവിച്ചേട്ടൻ പറഞ്ഞ അച്ചാറ് താല്പര്യമില്ല.
7: അച്ചാറ്? നാരങ്ങ അച്ചാറ് തീരെ താല്പര്യമില്ല അല്ലേ?
8: ഇല്ലില്ല, അച്ചാറ് എന്ന് പറഞ്ഞ ഐറ്റം ഞാൻ കൂട്ടാറ്. എനിക്ക് താല്പര്യമില്ല.
7: എനിക്കും അങ്ങനെ. അച്ചാർ എന്ന് പറഞ്ഞ ഐറ്റം ഞാൻ കഴിക്കാറില്ല.
8: അതെ, ഞാൻ വീട്ടിലുണ്ടെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ ഞാൻ മാറ്റി
7: വെക്കുന്നു. അപ്പൊ അച്ചാറ് സദ്യയിൽ വേണ്ട, ആവശ്യമില്ല.
8: അച്ചാറ് സദ്യ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കില്ല.
7: കഴിക്കില്ല. ഓക്കെ. പിന്നെ ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
8: എല്ലാവർക്കും അഡ്വാൻസ് ഓണം എന്റെ വക ആശംസിക്കുന്നു.
7: ഓക്കെ. ഷെഫിനും ഓണാശംസകൾ നേരുന്നു. അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ഷെഫിനായിരുന്നു. ഇപ്പൊ സാമ്പാറും മതി. സാമ്പാറും ചോറും മാത്രം അങ്ങ് കഴിക്കും? അതെ. സദ്യയുടെ സാമ്പാറിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇപ്പൊ എന്റെ വായിൽ വരുന്നുണ്ട് ആ ഒരു സാമ്പാറിന്റെ ടേസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ. വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
9: അൻസാർ
7: കൊല്ലം കരുനാഗപ്പള്ളി. സുനിൽ സാർ ആണ്. സുനിൽ സാർ ആണ് കേട്ടോ. അൻസാർ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ? നല്ല വർത്താനം. ഓക്കെ, കരുനാഗപ്പള്ളിയിൽ ഓണാഘോഷം ഒക്കെ ഇതുവരെ ആയി?
9: ഓണം ഇങ്ങനെ പഠിക്കലെത്തി നിൽക്കുന്നു
7: അല്ലേ. ഓക്കെ, അപ്പോ പറയൂ ചേട്ടാ, ഓണ സദ്യയില് ഒരു കറി മാത്രം എടുത്താ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കറിയായിരിക്കും ചൂസ് ചെയ്യാ?
9: ഇഞ്ചിക്കറിയാണ്.
7: ഇഞ്ചിക്കറിയാണ്, അതായത് ഇഞ്ചി പുളി, ഇഞ്ചം പുളി, ഇഞ്ചി പുളി, പുളി എന്നൊക്കെ പറയുന്ന ഇഞ്ചി പുളി അല്ലേ?
9: സമമാണ്
7: ഇഞ്ചി. അതെ അതെ, ശരിയാ ശരി, ഇഞ്ചിക്കറി 101 കറിക്ക് സമമാണ് അല്ലേ.
9: അത് മുന്തിരിങ്ങ ചേർത്ത്, ഉണക്ക മുന്തിരിങ്ങ ഒക്കെ ചേർത്ത് വെക്കുന്നുണ്ട്. അത് അങ്ങോട്ട് പാലക്കാട് മുതൽ അങ്ങോട്ട്.
7: പാലക്കാട് അങ്ങനെ ഉണക്ക മുന്തിരി ചേർക്കുമെന്ന് എനിക്കറിയില്ല.
9: ചേർക്കുന്നുണ്ട്, ഞാൻ ഇഞ്ചിപ്പുളി പുളി ഇഞ്ചി കൂട്ടിയിട്ടുണ്ട്.
7: ആണോ? ഓക്കെ ഓക്കെ.
9: ആ ഇഞ്ചിപ്പുളിക്കകത്ത് പിന്നെ ഉണക്ക മുന്തിരിങ്ങ ചേർക്കുന്നുണ്ട്.
7: ഓക്കെ ഓക്കെ. അത് അത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണെന്നാണോ പറയുന്നത്?
9: അല്ല, അങ്ങനെയല്ല.
7: ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണെന്നല്ലേ. ഓക്കെ ഓക്കെ.
9: അല്ല, എങ്കിൽ പറയുന്ന 6 മലയാളിക്ക് 100 മലയാളം എന്നല്ലേ പറയുന്നത്?
7: അതെ അതെ, ശരിയാ ശരി.
9: അന്ന് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്ത് ഓരോ ഇത് കാണുമല്ലോ.
7: ഓ അതെ, ശരിയാണ്. അപ്പൊ ചേട്ടാ, ആ ഒരു കറി വേണ്ട എന്ന് പറയുന്ന കറി ഏതായിരിക്കും? ഈ കറി എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന കറി.
9: അങ്ങനെയല്ല,
7: എല്ലാ കറിയും കഴിക്കും.
9: അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇഞ്ചിപ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
7: അല്ല, ഇഞ്ചിപ്പുളി അല്ല, സദ്യയിൽ വേണ്ട എന്ന് പറയുന്ന കറി ഉണ്ടല്ലോ, വലിയ താല്പര്യമില്ലാത്ത കറി ഉണ്ടല്ലോ, ഏതായിരിക്കും?
9: നമ്മള് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത കറി. സാമ്പാറൊക്കെ നല്ല കറിയാണ്.
7: സാമ്പാർ ഓക്കെ. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഈ ക്യാബേജ്, ഉപ്പേരി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ?
9: അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയ കറി സദ്യയിലെല്ലാം വേണമല്ലോ.
7: എല്ലാം വേണം അല്ലേ, അല്ലാതെ ഒന്നും മിസ് ചെയ്യാൻ പറ്റില്ല.
9: ഒന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല, എല്ലാം ഒന്നിനൊന്നിനുള്ള ഇഷ്ടമുള്ള കറിയല്ലേ.
7: ആ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ. ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്? ആശംസ ആർക്കാ കൊടുക്കാനുള്ളത്?
9: പിന്നെ ഇന്ന് നമ്മളെ വടക്കേ മുഹമ്മദ്, വടക്കേ വാഴ്ന്നൂരും പി വി മുഹമ്മദ് വടക്കേ വാഴ്ന്നൂരും. പിന്നെ ഞാൻ ഈ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ?
7: ചോദിച്ചോളൂ.
9: ഇതിനകത്ത് പാട്ടിന്റെ പരിപാടിക്ക് വിളിക്കുന്ന വല്ല പരിപാടി ഉണ്ടോ?
7: പാട്ടിന്റെ പരിപാടിക്ക് വിളിക്കുന്ന പരിപാടി ഉണ്ട് ചേട്ടാ. 12 മണി മുതൽ 2 മണി വരെയാണ് കേട്ടോ.
9: ആണോ?
7: അതെ, ലൈവ് ആയിട്ട് നിങ്ങൾക്ക് വിളിച്ച് പാട്ടുകൾ ആവശ്യപ്പെടാം. ലൈവ് ആയിട്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്ത് തരും. ഓക്കെ, അപ്പോ ഇനി ഇനി വിളിക്കണം. ഇന്ന് ഇന്ന് ഇന്ന് മുതലല്ല, മൺഡേ ടു സാറ്റർഡേ വരെയാണ്. ഏത് ദിവസം വേണമെങ്കിലും വിളിക്കാം. ഓക്കെ,
9: ഈ
7: നമ്പർ തന്നെ വിളിച്ചാ മതി.
9: ശരി,
7: ഓക്കെ. അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ഒരുപാട് ലിസ്ണേഴ്സ് ഇങ്ങനെയുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് പാട്ട് അറിയും അവർക്ക്, പക്ഷെ അഹല്യ വിഷസ് എന്താണെന്ന് അറിയില്ല. അഹല്യ വിഷസ് അറിയും, പക്ഷെ ഇൻസ്റ്റന്റ് പാട്ട് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് ലിസ്ണേഴ്സ് ഇങ്ങനെയുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടിൽ മാത്രം വിളിക്കുന്ന, ഇൻസ്റ്റന്റ് പാട്ടിൽ മാത്രം മെസ്സേജ് അയക്കുന്ന ഒരുപാട് ലിസ്ണേഴ്സ് ഉണ്ട്. അവർക്ക് അഹല്യ വിഷസ് എന്താണെന്ന് പോലും അറിയില്ല. ഇൻസ്റ്റന്റ് പാട്ട് സമയത്ത് മാത്രം റേഡിയോ കേട്ട് വിളിച്ച് പാട്ടൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മുടെ കൂടെ അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ.
10: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. ആരാണ്?
10: രമ ഫ്രം കൽപ്പാത്തി.
7: രമ ചേച്ചി, കൊറേ നാളായല്ലോ, ഇതെവിടെയാണ്? ഇവിടെ തന്നെ ഉണ്ട്. കൽപ്പാത്തിക്കാരൊക്കെ
10: എല്ലാവർക്കും അവസരങ്ങൾ വേണ്ടേ?
7: ആ, എല്ലാവർക്കും അവസരം വേണം, കൂടെ നമുക്കും അവസരം വേണം, വേണ്ടേ? അല്ലാതെ നമ്മളിപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി മാറി കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേ. കൽപ്പാത്തിക്കാർ ഓണത്തിന് ഒരുങ്ങിയോ?
10: ഓണം, ആ ഓണം തായി, അത് കഴിഞ്ഞ ഇപ്പൊ അടുത്ത മാസം
7: നവരാത്രിയാണ്. ഓണത്തെക്കാളും നവരാത്രിയാണ് കൽപ്പാത്തിയിൽ.
10: ഓക്കെ
7: ഓക്കെ, ആവട്ടെ. അപ്പൊ സദ്യയില് ആ ഒരു കറി മാത്രം കഴിക്കാൻ പറഞ്ഞാൽ ഏത് കറി ആയിരിക്കും കഴിക്കുക?
10: എനിക്ക് അവിയലാണ് ഇഷ്ടം.
7: അവിയലാണ് ഇഷ്ടം, എല്ലാം കൂടെ ചേർത്തിട്ടുള്ള.
10: എല്ലാം കൂടെ,
7: ഈ പാലക്കാടൻ അവിയലാണോ അതോ ഈ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള മഞ്ഞ അവിയലാണ് ഉണ്ടാക്കുക?
10: അത് ഏതായാലും വരുമല്ലോ, അവിയലായിരിക്കും.
7: അവിയലായിരിക്കണം, എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു അവിയലായിരിക്കണം.
10: അതെ അതെ.
7: ഒഴിവാക്കുന്ന കറി ഏതായിരിക്കും? വേണ്ട എന്ന് പറഞ്ഞു ഒഴിവാക്കുന്ന കറി.
10: ഒഴിവാക്കുന്ന കാളൻ.
7: കാളൻ ഒഴിവാക്കും അല്ലേ, അത് വലിയ താല്പര്യമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
10: ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
7: ഓക്കെ, അപ്പൊ രമ ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു.
10: ഹാപ്പി
7: ഓണം. ഓക്കെ, രമ ചേച്ചിയാണ് വിളിച്ചത്. രമ ചേച്ചിക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകളൊക്കെ നേരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ,
11: നമസ്കാരം.
7: ഇതാരാണ്? നിർമ്മലമ്മയുടെ ശബ്ദത്തിന് എന്ത് പറ്റി? കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ഒരു മാസമായോ ജലദോഷം വന്നിട്ട്? ഒരു മാസമായോ
11: ജലദോഷം,
7: എല്ലാം ഉണ്ട്. പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് എടുക്കുന്നില്ല, ഇപ്പോഴും വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ജലദോഷം പനിയൊന്നും മാറാത്തത് അല്ലേ. റെസ്റ്റ് എടുക്കുന്നില്ല. മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? കഴിഞ്ഞു. എങ്കിൽ ഒരു തവണ കൂടെ ഡോക്ടറെ പോയി കാണണം. മെഡിസിൻസ് തരുന്നത് കൃത്യമായിട്ട് കഴിക്കണം, നല്ല റെസ്റ്റ് എടുക്കണം. ഓക്കെ. വീട്ടിലെ ജോലികൾ ഇനിയും ചെയ്യാനായിട്ട് നമുക്ക് ആരോഗ്യം വേണ്ടേ? ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കണ്ടേ? അല്ലേ? അപ്പൊ റെസ്റ്റ് എടുക്കുക കേട്ടോ, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഓക്കെ. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ പറയൂ, സദ്യയില് ആ ഒരു ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആ ഒരു കറി കൂട്ടി മാത്രം ചോറുണ്ണു എന്ന് പറയുന്ന ആ കറി ഏതാണ്? കൂട്ടുകറിയാണ് ഇഷ്ടം അല്ലേ?
10: വേണ്ട
7: വേണ്ട. ഇനിയിപ്പോ ഒഴിവാക്കുന്ന കറി ഏതായിരിക്കും? സദ്യയിൽ ഒഴിവാക്കുന്ന ആ ഒരു വിഭവം ഏതായിരിക്കും?
10: തൈരും പാലൊന്നും കഴിക്കാത്തതുകൊണ്ട് അവിയൽ കറി.
7: അവിയൽ അത്ര ഇഷ്ടം അല്ലേ?
10: മാറ്റും
7: വിളമ്പാറില്ല സദ്യയില്. ഓക്കെ. അപ്പൊ നിർമ്മലമ്മ റെസ്റ്റ് എടുക്ക, ഓണം ഒക്കെ ആവുമ്പോഴേക്കും പനിയും ജലദോഷമൊക്കെ മാറട്ടെ കേട്ടോ.
10: ഓക്കെ,
7: താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. നിർമ്മലമ്മയ്ക്കും ഓണാശംസകൾ നേരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോ ഒരു 3 മിനിറ്റ് കൂടെ ഉണ്ട്. 3 മിനിറ്റിൽ നിങ്ങൾക്ക് വിളിക്കാം, ആശംസ അറിയിക്കാം, സംസാരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് മെസ്സേജുകൾ ധാരാളം ഉണ്ട്. മെസ്സേജുകൾ വായിക്കണം. മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ. 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി പാട്ട് കേൾക്കാം. ഇനി കോൾസ് എടുക്കുന്നില്ല, പാട്ടിലേക്ക് പോകുന്നു. ചിത്ര ചേച്ചി പാടിയ മിഴി രണ്ടിലും എന്ന ചിത്രത്തിൽ അതിമനോഹരമായ ഒരു ഗാനമാണ്. നമുക്കൊരുമിച്ച് എൻജോയ് ചെയ്യാം.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി ബി എം ഡബ്ല്യു വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം. ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ, ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം
6: നേടൂ.
7: 9 കഴിഞ്ഞ് 5 സമയം. മെസ്സേജ് ഇങ്ങനെ കുറച്ചധികം വന്നിട്ടുണ്ട്. ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ജീവിതത്തിലെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ നടക്കണമെന്നില്ല, പക്ഷെ എന്ത് സംഭവിച്ചാലും പുഞ്ചിരിയോടെ മുന്നോട്ട് പോകാനുള്ള മനസ്സാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. ഇന്നലെ കഴിഞ്ഞുപോയി, നാളെ എന്താകുമെന്നറിയില്ല. അതുകൊണ്ട് ഇന്നിനെ മനോഹരമാക്കാം. ശുഭദിനം നേരുന്നു. സുലൈ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഷൈജുവിന്റെ മെസ്സേജ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷണവും നമ്മെ കൈപ്പുള്ളവരാക്കുകയോ കൂടുതൽ നല്ലവരാക്കുകയോ ചെയ്യുന്നു. ഓരോ പ്രശ്നവും നമ്മെ തകർക്കാനോ ശക്തരാക്കാനോ വരുന്നതാണ്. ഇരയാകണമോ അതോ വിജയിയാകണമോ തീരുമാനം എപ്പോഴും നമ്മുടേതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഷൈജുവിന്റെ മെസ്സേജ്. ഓക്കെ, അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് അഹല്യ, സുനൽ. മുൻപ് RJ ഉണ്ടായിരുന്ന വർഷയ്ക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ. വളരെ ഇഷ്ടമുള്ള കറി ഉള്ളി ഇഞ്ചി ഇഷ്ടമാണ്, ഇല്ലാത്തത് കോളിഫ്ലവർ ആണ് എന്ന് പറഞ്ഞിട്ട് നിശാന്ത് പള്ളുരുത്തിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നിശാന്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. മോനെ ഗുഡ് മോർണിംഗ്, തിരുവോണ ആശംസകൾ കൂടി പറയുന്നു. എന്റെ ഇഷ്ടപ്പെട്ട കറി ഓണസദ്യയിലെ കായ എരിശേരിയാണ് മോനെ. ഇഷ്ടമില്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം കുറച്ച് കഴിക്കും. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും നല്ലോണം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രേമമ്മ ഇന്നിട്ട പൂക്കളത്തിന്റെ ചിത്രം കൂടെ അയച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ചതുരത്തിലാണ് പൂക്കളം, എന്താണെന്നറിയില്ല. ചതുരത്തിലല്ലേ? ആ, ചതുരത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല പൂക്കളാണ് കേട്ടോ. പവിഴമല്ലിയൊക്കെ വെച്ചിട്ടുള്ള പൂക്കളാണ്. പവിഴമല്ലിയൊക്കെ കണ്ടിട്ട് എത്ര നാളായി, കുറെ നാളായി. ഓക്കെ, പ്രേമമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണിമേഖല ഹരദാസ് ആണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. ഇഷ്ടമുള്ള കറി മസാലക്കറിയാണ്. മാറ്റിവെക്കുന്നത് അവിയലാണ്, നാരങ്ങ അച്ചാർ മാറ്റിവെക്കാറുണ്ട്. മണിമേഖല ഹരദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് സുനൽ, ചോറ് കൂട്ടി കഴിക്കാൻ എനിക്ക് രസം മതി. അതിൽ അവിയൽ കൂട്ടി ഒരു പപ്പടം കൂട്ടി കുഴച്ചാൽ പിന്നെ പായസം മതി. വേണ്ടാന്ന് പറയുന്നത് മസാലക്കറിയാണ്, തീരെ ഇഷ്ടമല്ല. നല്ല നല്ല പാട്ടുകൾ എല്ലാവർക്കും. അഡ്വാൻസ് ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് ശാന്തി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശാന്തി ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് സുനിലേട്ട, ഹായ്. ഗുഡ് മോർണിംഗ് സുനിലേട്ട, ഇറ്റ്സ് മീ നായിപ്പാറ അപ്പു. അഡ്വാൻസ് ഹാപ്പി ഓണം. അവിയൽ ആൻഡ് ഇഞ്ചിപ്പുളി മെയിൻ ആണ്. ഓക്കെ, ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പുവിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ഹായ് സുനിൽ, പ്രഭാതതൻ ഹേമന്ത മന്ദാര മണ്ണിൽ പ്രണയസാന്ദ്രമായി വിരിയുന്ന രാഗം പാട്ടാണല്ലേ. ഓക്കെ, പാട്ടൊക്കെ ചേട്ടാ അയക്കുമ്പോൾ അതെല്ലാം പാട്ടാ ഈണത്തിൽ പറയാതെ അല്ലെങ്കിൽ ഈണത്തിൽ പാടാതെ വായിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. കുറുക്കുകാളൻ ചിലത് ഇത് മാസങ്ങളോളം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കും ചിലർ. ഓക്കെ, ഇഷ്ടമുള്ളത് ഇഷ്ടക്കൂടുതലുള്ളത് ബൂന്തിപ്പച്ചടിയാണ്. കേശവദാസ് കൊല്ലംകോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിശ്വസ് HM ലത, HM ലേഖ, പുതുപ്പരിയാരം, ധർമ്മലക്ഷ്മി, ധനലക്ഷ്മി, സുശീലാലക്ഷ്മി, വടവന്നൂർ, ഡോക്ടർ തേജ സിംഹൻ, ഡോക്ടർ മാലതി, ഡൽഹി. ഓക്കെ, ഇവർക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു. ആ ഒരു പാട്ടോ കവിതയോ ഞാൻ വായിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടല്ലോ, ആരാണെന്ന് അറിയില്ല. അപ്പൊ ഡിലീറ്റ് ചെയ്ത ആൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് സുനിൽ. ഇഷ്ടം, ഏറ്റവും ഇഷ്ടം അവയിലാണ്. ഞാൻ വേണ്ടാവെന്ന് വെക്കുന്നത് കൂട്ടുകറിയാണ്. എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും, ടീമിനും ശുഭദിനാശംസകൾ. പൂക്കള മത്സരത്തിന് ആശംസകൾ. കപ്പ് അടിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും കപ്പ് അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. ബൈശാന്തി സുമേഷ് അലപ്പുള്ളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. നമസ്കാരം സുനിലൂട്ട. എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു കറിയും ചോറൂണും. കഴിച്ചാൽ ഇച്ചിരി സമൃദ്ധിയോടെ വേണമെന്ന് എന്തോരിത്. ആഹാരം അഹങ്കാരമാണെങ്കിൽ ചിരിച്ചങ്ങ് തള്ളും അല്ലേ. ആരോഗ്യമുള്ളിടത്തോളം ഇങ്ങനെ പോട്ടെ. പിന്നെ കിട്ടുന്നത് ഊട്ടി. എല്ലാ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേരുന്നു. ഓലൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അജിത ചേച്ചിക്കും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് സുനിലേട്ട. അവിയൽ ഇഷ്ടമാണ്, ഇഞ്ചിപ്പുളി ഇഷ്ടമാണ്, ഓലൻ ഇഷ്ടമല്ല. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സൗമ്യ ചെറുപ്പുളശ്ശേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൗമ്യയും പൂക്കളത്തിന്റെ ചിത്രമൊക്കെ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. സന്തോഷം, കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഓക്കെ, അടുത്ത മെസ്സേജ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം. സുനിലേട്ട, ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിണാശ്ശേരി. ഇന്നത്തെ വിഷയം സൂപ്പർ ആയിട്ടുണ്ട്. സദ്യയിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കിഷ്ടപ്പെട്ട കറി മസാലക്കറിയാവും. സദ്യയിൽ വേണ്ട എന്ന് പറയുന്നത് അച്ചാറാണ്. പിന്നെ ഇന്നലെ രാത്രിയിലെ ഒരു 9:45 സുനിലേട്ടൻ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കേട്ടിരിക്കാൻ എന്ത് രസമാണ്. അറിയാതെ നമ്മൾ സൈലന്റ് ആവും കഥ പറച്ചിൽ കേൾക്കുമ്പോൾ. കഥയൊന്നുമല്ല, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 9:45 9:30 പരിപാടി കേട്ടോ. ഒപ്പം തന്നെ ഈ വരുന്ന August 23 എന്റെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. എല്ലാ പാലക്കാട്ടുകാരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം സുനിലേട്ടനും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുചിത്ര കുട്ടപ്പനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സുചിത്ര കുട്ടപ്പൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പുസ്തക പ്രകാശനത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിലൂട്ട. ഇന്നും ഓണസദ്യയാണല്ലേ, സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് ദിവസമായിട്ട് ഓണസദ്യയാണല്ലേ, അബ്രഹാം എന്നോട് പറഞ്ഞിരുന്നു. ഓക്കെ, നല്ല ടോപ്പിക്. ഇല നിറയെ കറികൾ വിളമ്പി ഇലയുടെ അറ്റത്ത് പായസവും പപ്പടവും വെച്ച് നമുക്ക് കഴിക്കാം. ചോറും ഒറ്റക്കറിയും മാത്രം. ഇത് ഞങ്ങളോട് ചെയ്യുന്ന കൊടും ചതിയാണ്. എനിക്ക് സാമ്പാറും കൂട്ടുകറിയുമാണ് സദ്യയിലേറെ ഇഷ്ടം. ഒറ്റക്കറിയല്ലേ സുനിലൂട്ടനെ എടുക്കാൻ സമ്മതിക്കുള്ളൂ, അതുകൊണ്ട് ചോറും സാമ്പാറും മാത്രം മതി. ഒരു പപ്പടം കിട്ടിയാൽ കൊള്ളായിരുന്നു. പപ്പടം കിട്ടില്ല കേട്ടോ, പപ്പടം ഇല്ല. ഇഷ്ടമില്ലാത്തത് നാരങ്ങാച്ചാറാണ്. ഒരു ഗ്ലാസ് പായസം എടുക്കാനായിട്ട് സമ്മതിക്കൂല അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. സഹദേവൻ ചേട്ടൻ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പൂക്കള മത്സരം സൂപ്പർ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തോടെ, ഇന്നൊരു ചേച്ചി പെരുവമ്പാണ്. ഇതെല്ലാം കൂടെ, പപ്പടവും പായസും സാമ്പാറും അവിയലും കൂട്ടുകറിയും എല്ലാം കൂടെ സമൃദ്ധമായിട്ടുള്ള കുറേ സദ്യകൾ കഴിക്കാനായിട്ട് ഇന്നൊരു ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് കൂടെ ഞാൻ ആശംസിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു സുനിൽ. എനിക്ക് അവിയലാണ്, അച്ചാറും പപ്പടവും ഇഷ്ടമല്ല. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കവിത മോഹൻദാസ്. ഓക്കെ, കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പൂക്കള മത്സരത്തിന് ഗപ്പ് കിട്ടട്ടെ എഫ് എം ടീമിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളും ആ ഒരു പ്രാർത്ഥനയിലാണ്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു. അജിത് ചേച്ചിയുടെ മെസ്സേജാണ്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ. ഹാപ്പി ഓണം. എനിക്കിഷ്ടമുള്ളത് അവിയലാണ്, ഇഷ്ടമില്ലാത്തത് മസാലക്കറിയാണ്. എല്ലാവർക്കും ഗുഡ് ഡേ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഉഷ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉഷ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സഹദേവൻ ചേട്ടനെ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കവിത ചേച്ചിയുടെ ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. മെസ്സേജ് ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും പെൻഡിംഗ് അല്ലല്ലോ, ഇല്ല, ഏറെക്കുറെ എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അഹല്യയ്ക്ക് കപ്പ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അഭിനന്ദനങ്ങൾ പറയാറായിട്ടില്ല, ആശംസകളേ പറയാറായിട്ടുള്ളൂ. അഭിനന്ദനങ്ങൾ പറയാറായോ എന്ന് നാളെ വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ ശാന്തി ചേച്ചിയുടെ മെസ്സേജാണ്. താങ്ക് യു സോ മച്ച് ശാന്തി ചേച്ചിക്കും ആശംസകൾ നേരുന്നു. സമയം 9 കഴിഞ്ഞ് 13 ഏറെക്കുറെ ഇന്നത്തെ അഹല്യ വിശ്വാസ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിളിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. സദ്യയെക്കുറിച്ചും കറികളെക്കുറിച്ചുമൊക്കെ പങ്കുവച്ചു. ഇതുപോലെ നല്ല സദ്യ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ഈ ഓണക്കാലത്ത് കഴിക്കാനായിട്ട് പറ്റട്ടെ. ഫാമിലിയോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം ഈ ഓണം ആഘോഷിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. കുറച്ച് മെസ്സേജ് അഭിനന്ദനങ്ങൾ ആശംസകൾ. ഷൈജു കണ്ണൂർ ഒരു സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ട്. ഷൈജു, ഞാൻ മെസ്സേജ് വായിച്ചു കേട്ടോ. ഫോർവേഡ് മെസ്സേജാണെന്ന് അറിയാം, എന്നിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. സഹദേവൻ ചേട്ടൻ്റെ അസുഖം മാറ്റാനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അജിത് ചേച്ചിയുടെ മെസ്സേജ്, അങ്ങനെയുള്ള കുറച്ച് മെസ്സേജൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിളിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നല്ലൊരു ഓണക്കാലമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓണം കാലത്ത് നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് അഹല്യ എഫ്എമ്മും നിങ്ങളുടെ കാതോരം എത്തുന്നുണ്ട് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ എല്ലാവരും അതിലൊക്കെ പങ്കെടുക്കുക, സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുക. നല്ലൊരു ഓണക്കാലം. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെക്കുക. പലരും പറയാറുണ്ട് ആ എന്തോ ഓണം എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെയല്ല. ഓണം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നൊരു സംഭവമാണ്, കൂട്ടായ്മയുടെ ഉത്സവമാണ്, വയറും മനസ്സും നിറയ്ക്കുന്ന സദ്യ കഴിക്കുന്ന, അതുപോലെ തന്നെ നല്ല പുതു വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പം മാക്സിമം എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണക്കാലത്തെ വരവേൽക്കാനും ഓണം ആഘോഷിക്കാനും തയ്യാറെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ബുധനാഴ്ചയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിശ്വസിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്ത്. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: എന്തേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
3: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
4: അതെവിടുന്ന്? ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയം.

0: വിൽക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സെല്ലുലോയിഡ്.
3: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി എന്നതേയും പോലെ സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ ആർഷി ആയില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ ഒരു സിനിമ, മുഖത്തനുണി അസോസിയേറ്റ് എന്ന ശ്രദ്ധേയമായ ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത് നസ്ലിംഗ് ഗഫൂർ പ്രധാന വേഷത്തിലെത്തിയ വെള്ളിത്തിരയുടെ തിളക്കമുള്ള കാഴ്ചകൾക്കപ്പുറമുള്ള സിനിമയുടെ യഥാർത്ഥ മറുപുറം. അതെ, അങ്ങനെ ഒരു മറുപുറം കാട്ടിത്തരുന്ന മികച്ചൊരു ചിത്രമാണ്. ഉദയനാട് താരൻ, ബെസ്റ്റ് ആക്ടർ, വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ സിനിമകളെ പോലെ സിനിമാ പശ്ചാത്തലത്തിലാണ് ഈ ഒരു കഥയും വരുന്നത്. അതെ, പൊതുവെ പ്രേക്ഷകർ കണ്ടുപരിചയിച്ച ഷൂട്ടിംഗ് അനുഭവങ്ങളോ തമാശകളോ അല്ല ഈ ഒരു ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. പകരം എന്താണ്, പകരം സിനിമാ ലോകത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു നിഴലുകളെയും അല്ലെങ്കിൽ കൈപ്പേറിയ കുറെ യാഥാർത്ഥ്യങ്ങളുമാണ് ഈ ഒരു ചിത്രം പറയുന്നത്. മനോജ് നായക് ശ്യാമിലിന്റെയും സിൽബർഖിന്റെയും സിനിമകൾ കണ്ട് ബാല്യകാലം മുതൽ സിനിമാ മോഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിനീത് മാധവൻ എന്ന ചെറുപ്പക്കാരന്റെ കഥയാണിത്. മലയാളത്തിൽ ആദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു സിനിമ ചെയ്യാനായിട്ട് അത്രയധികം പ്രയത്നിക്കുന്ന വിനീതിന്റെ ജീവിതത്തിലേക്കുള്ള യഥാർത്ഥ അല്ലെങ്കിൽ യാദൃശ്ചികമായി സംഭവിക്കുന്ന വിനീതിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അതെ, അതായത് ഒരാളുടെ കഥ മോഷ്ടിക്കുന്നത് ചതിയാണെങ്കിൽ അയാളുടെ കാഴ്ചപ്പാടും സർഗാത്മകതയും കഴിവും മുഴുവനായിട്ട് മോഷ്ടിക്കുന്നത് അയാളെ ഇല്ലാതാക്കലാണ് എന്ന ഗൗരവമേറിയ വിഷയമാണ് ഈ ഒരു ചിത്രം ചർച്ച ചെയ്യുന്നത്. യെസ്, നസ്ലിംഗ് നായകനായി അഭിനയിച്ച മോളിവുഡ് ടൈംസ്. രേഖാ ചിത്രം എന്ന സിനിമ എഴുതിയ രാമു സുനിൽ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. വിനയം സംവിധാനം ചെയ്ത ആകാശഗംഗ എന്ന സിനിമയാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന പ്രമേയ പശ്ചാത്തലമാകുന്നതും വിനയൻ ഇതിൽ അതേ വേഷത്തിൽ തന്നെ അതിഥി താരമായിട്ടും എത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നസ്ലിംഗ് ഗഫൂറും സംഗീത് പ്രതാപും ഒന്നിക്കുന്നത് കൊണ്ട് പ്രേമല പോലെയൊരു വിനോദ ചിത്രമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതായിരിക്കില്ല ഈ ഒരു സിനിമ നമുക്ക് നൽകാൻ പോകുന്നത്. വിനീത് മാധവൻ എന്ന കഥാപാത്രത്തെ തന്റെ പതിവ് ശൈലിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് നസൽ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ അവതരിപ്പിച്ചിരിക്കുന്ന സച്ചിൻ ഡേവിഡ് എന്ന കഥാപാത്രവും നസ്ലിനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ രംഗങ്ങൾക്കും ഒരു വേറിട്ട ഭംഗി തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ഒപ്പം നിർമ്മാതാവ് ഫായസ് വോക്സായി എത്തി അപ്പുണ്ണി ശശിയും സിനിമാ മേഖലയിൽ ജാതി മത രാഷ്ട്രീയത്തിന്റെ കയ്യിപ്പേറിയ സത്യങ്ങളെയാണ് നമുക്ക് മുന്നിൽ വ്യക്തമായിട്ട് അതും ഓരോ കഥാപാത്രങ്ങളായി എത്തിക്കൊണ്ട് തന്നെ കാണിച്ചു തരുന്നത്. ഇപ്പോ റോഷൻ ഷാനവാസും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മോളിവുഡ് ടൈംസ്. ഇനിയിപ്പോൾ ഒരു എഡിറ്റർ കൂടിയായിട്ടുള്ള അഭിനവ് സുന്ദർ നായിക്കിന്റെ ആ ഒരു മൂർച്ചയുള്ള മേക്കിങ്ങും അതുപോലെ തന്നെ അതിന്റെ ഒരു ചിത്ര സംയോജനവുമാണ് സിനിമയുടെ പ്രധാന ഒരു കരുത്ത് എന്ന് പറയുകയാണെങ്കിൽ. ഇനി സംഗീതം, ജേക്സ് ബിജോയുടെ സംഗീതവും വിശ്വജിത്തിന്റെ ക്യാമറയും ഈ ഒരു 1990കളിൽ മുതൽ 2015 വരെയുള്ള ആ ഒരു കാൽ നൂറ്റാണ്ട് കാലത്തെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. മഷാർ ഹംസയുടെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനും സിനിമയുടെ ആ ഒരു മൂഡ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഈ സിനിമയെ ഗൗരവത്തോടെ കാണുന്നവർക്കും അതുപോലെ തന്നെ വെളിച്ചത്തിന് പിന്നിലെ അറിയാ കഥകൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മോളിവുഡ് ടൈംസ് മികച്ചൊരു കാഴ്ചാനുഭവം തന്നെയായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലുലോയിഡാണ് ഇന്നത്തെ സെല്ലുലോയിഡിലെ സിനിമാ വിശേഷം മോളിവുഡ് ടൈംസ്. നമുക്ക് തുടർന്ന് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ്, മുകുന്ദരുണ്ണി അസോസിയേറ്റുമായുള്ളൊരു താരതമ്യം. അഭിനവ് സുന്ദർ നായിക്കിന്റെ ആദ്യ ചിത്രമായ മുകുന്ദരുണ്ണി അസോസിയേറ്റ് പോലെ ഡാർക്ക് അല്ലെങ്കിൽ ആക്ഷേപഹാസ്യ ശൈലിയാണോ ഇതിലും പിന്തുടരുന്നത്? ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണല്ലേ. സെല്ലലാടാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. ഈ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ, മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ, അഭിനവ് സുന്ദർ നായിക്കിന്റെ ആദ്യ ചിത്രമായ മുകുന്ദരുണ്ണി അസോസിയേറ്റ് പോലെയൊരു ഡാർക്ക് ആക്ഷേപഹാസ്യ ശൈലിയുടെ ഒരു തുടർച്ച തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനോട് അല്പം മാറി നിൽക്കുന്ന എന്നാൽ അതേ സംവിധാന മികവ് പ്രകടമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മോളിവുഡ് ടൈംസും ഒരുക്കിയിരിക്കുന്നത്. ഇപ്പൊ മുകുന്ദനുണ്ണിയിൽ നായകന്റെ അതിരുകടന്ന സ്വാർത്ഥതയും തനിക്ക് വേണ്ടത് നേടാൻ ഏതറ്റം വരെയും കടന്നു പോകുന്ന ഒരു ഓരോരോ കണ്ണിച്ചോറിയില്ലാത്ത അല്ലെങ്കിൽ അത്തരം ചിന്താഗതികളുള്ള ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതികളെ എന്ത് ചെയ്തു, ഹ്യൂമറിന്റെ അകമ്പടിയോടെയാണ് നമുക്ക് കാണിച്ചു തന്നതെങ്കിൽ, മോളിവുഡ് ടൈംസിൽ എത്തുന്ന സമയത്ത് ആ ശൈലി കുറച്ചുകൂടി ഗൗരവമുള്ളതും യാഥാർത്ഥ്യത്തോട് അടുത്തതുമായിട്ട് മാറുന്നുണ്ട്. എങ്കിലും ഒരു സിസ്റ്റത്തെയും അതുപോലെ തന്നെ അതിനുള്ളിലെ മനുഷ്യരുടെ കാപട്യങ്ങളെയും പരിഹസിക്കുന്ന ആ ഒരു സറ്റയർ ഉണ്ടല്ലോ, യെസ്, ആക്ഷേപഹാസ്യത്തിന്റെ മൂർച്ച ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാം. ഇപ്പോൾ മുകുന്ദനുണ്ണിയിൽ ഒരു വക്കീലിന്റെ ഒരു ഇൻഷുറൻസ് ലോകത്തിന്റെയും ക്രൂരമായ വശങ്ങളാണ് നമുക്ക് തുറന്നു കാട്ടിയതെങ്കിൽ, മോളിവുഡ് ടൈംസിൽ സിനിമ എന്ന മാധ്യമത്തിന് പിന്നിലെ കറുത്ത ഏടുകളാണ് സംവിധായകൻ ഓരോ ഏടുകളായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരുന്നത്. ഇപ്പോ ആദ്യ ചിത്രത്തിലേതുപോലെ തന്നെ ദയാദാക്ഷിണ്യമില്ലാത്ത സത്യങ്ങൾ, സിനിമയ്ക്കുള്ളിലെ ഗ്രൂപ്പ് കളികൾ, കഴിവുകൾ മോഷ്ടിക്കപ്പെടുന്നത് എന്നിവയൊക്കെ യാതൊരു മയവും ഇല്ലാതെ തന്നെ അവതരിപ്പിക്കാനായിട്ട് അഭിനവ് ഇതിലും മടിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ്. അതുപോലെ ഇനി നോക്കുകയാണെങ്കിൽ, നായകന്റെ ഉള്ളിലെ നിരാശയും ദേഷ്യവും സിനിമയുടെ ടോണിനെ ഭരിക്കുന്നുണ്ട്. ഇപ്പൊ മുകുന്ദനുണ്ണിയെ ഓർമ്മിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാവാം. ഇനി സാങ്കേതികമായി നോക്കുകയാണെങ്കിലും, ആദ്യ ചിത്രത്തിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ ദൃശ്യശൈലിയും ആ വേഗത്തിലുള്ളൊരു മൂർച്ചയേറിയ ചിത്ര സംയോജനം, ആ ഒരു എഡിറ്റിംഗ് ഉണ്ടല്ലോ, ആ രീതിയാണെങ്കിൽ മോളിവുഡ് ടൈംസിലും കൃത്യമായിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, മുകുന്ദനുണ്ണി തന്നെ അതേ അളവിലുള്ള കേവല കോമഡിയോ വിനോദമോ പ്രതീക്ഷിക്കുന്നവർക്ക് മോളിവുഡ് ടൈംസ് അല്പം ഗൗരവമുള്ളതായിട്ട് തോന്നാം. എന്നാൽ പോലും ഈ സിനിമാ മേഖലയുടെ ഉള്ളറകളെ ക്രൂരവും സത്യസന്ധവുമായ രീതിയിൽ പകർത്തി വെക്കുന്നതിൽ അഭിനവ് സുന്ദർ നായകന്റെ ആ ഒരു സിഗ്നേച്ചർ ഡാർക്ക് സറ്റയർ ശൈലി ഉണ്ടല്ലോ, ഇതിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നു.

0: celluloid.
1: ഹലോ, വെൽക്കം ബാക്ക്. കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലുലോയിഡ് ആണ് കൂടെ. അതെ, മോളിവുഡ് ടൈംസ് എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നെസ്ലിൻ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ, അതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു മേക്ക് ഓവർ, ആ ഒരു മേക്ക് ഓവറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് നോക്കാം, തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു, അത്തരം സിനിമകളുടെ ആ തല്ലിപ്പൊളി വേഷങ്ങളും അല്ലെങ്കിൽ ആ ടൈമിംഗ് ഒത്ത കോമഡീസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു തമാശക്കാരനായ പയ്യൻ ഇമേജുമാണ് എപ്പോഴും നെസ്ലിന് മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പൊ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ പ്രേമലുവിന്റെ ആ ഒരു വൻ വിജയത്തിന് ശേഷം ഒരു റൊമാൻറ്റിക് കോമഡി നായകനായി മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിലാണ് മോളിവുഡ് ടൈംസ് എന്നൊരു ചിത്രത്തിൽ ഈ വിനീത് മാധവൻ എന്നൊരു ഗൗരവമുള്ളൊരു ക്യാരക്ടർ, ശരിക്കും ആ ഒരു ഗൗരവമുള്ളൊരു ക്യാരക്ടർ നെസ്ലിന്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇതൊരു നടൻ എന്ന നിലയിൽ തന്റെ അഭിനയ സാധ്യതകളെ വിപുലീകരിക്കാനുള്ളൊരു ബോധപൂർവമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നെസ്ലിൻ ഇതിൽ കണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ആ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്, ഒരു ഗൗരവമുള്ള അല്ലെങ്കിൽ ക്ലിഷേ കോമഡീസ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഭയങ്കര റോയ് ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ. ഇപ്പോൾ വിനീത് മാധവൻ എന്ന കഥാപാത്രത്തിനായിട്ട് നെസ്ലി വരുത്തിയ ലുക്കിലെയും അല്ലെങ്കിൽ ശരീരഭാഷയിലെയും മാറ്റം വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. സിനിമ കണ്ടവർക്കാണെങ്കിൽ പെട്ടെന്ന് ആ കാര്യം കണക്ട് ആവുന്നുണ്ടാവും, ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സിനിമ കാണണം. അതായത് ഈ ഒരു പതിവ് എനർജി നിറഞ്ഞ തമാശകൾക്കും സംഭാഷണ ശൈലികൾക്കും പകരം ഒരു സിനിമാ മോഹിയുടെ ഉള്ളിൽ ആ കനലുണ്ടല്ലോ, ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുമ്പോഴുള്ള ഒരു നിരാശ, വഞ്ചിക്കപ്പെടുമ്പോഴുള്ള ഒരു ദേഷ്യം, അതൊക്കെ വളരെ വളരെ സട്ടിലായിട്ട് വളരെ നിയന്ത്രിതമായ ഒരു ഭാവങ്ങളിലൂടെ തന്നെ നെസ്ലിൻ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മുൻ സിനിമകളിൽ പ്രേക്ഷകർ കണ്ട് ആസ്വദിച്ച ആ ലളിതമായ തമാശക്കാരൻ പയ്യനിൽ നിന്നും കാൽനൂറ്റാണ്ടും കാലയളവിലെ പല പ്രായങ്ങളെയും വൈകാരിക മാറ്റങ്ങളെയും ഭദ്രമായിട്ട് കാണിക്കാനായിട്ട് നെസ്ലിൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നായക സങ്കല്പങ്ങളുടെ തിളക്കത്തിൽ മാത്രം നിൽക്കാതെ കഥയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള വ്യത്യസ്തമായ ആ ഒരു ജോണറുകൾ ധൈര്യത്തോട് തിരഞ്ഞെടുക്കുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ കരിയറിലെ വളർച്ചയാണ് കാണിക്കുന്നതെങ്കിൽ ഇപ്പോൾ കോമഡി, ഹ്യൂമർ, ടൈമിംഗ് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നെസ്ലിനി വഴങ്ങാറുണ്ട്, നമ്മൾ കാണാറുണ്ട് അല്ലേ. എന്നാൽ അത്രത്തോളം ഗൗരവമുള്ളതും ഇമോഷണലുമായിട്ടുള്ള വേഷങ്ങളും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് വിനീത് മാധവനിലൂടെ നെസ്ലിൻ്റെ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ സിനിമയുടെ കാര്യത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു നടനായിട്ട് നെസ്ലിൻ മാറുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ശരിക്കും ഇത്തരം കഥാപാത്രങ്ങളുടെ ആ ഒരു തിരഞ്ഞെടുപ്പ്.

0: celluloid.
1: ടൈംസ് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ തന്നെ കോട്ട് ചെയ്തു പോകുന്ന മെൻഷൻ ചെയ്തു പോകുന്ന ഒരു റെഫറൻസ് ആണ് ആകാശഗംഗ. മലയാളികൾ പണ്ട് ഒരുപാട് കണ്ട് പേടിച്ച ആ ഒരു സിനിമ, വിനയന്റെ ആ ഒരു മാജിക് മൂവി അല്ലെ. ആ ഒരു ആകാശഗംഗ റെഫറൻസിന്റെയും അല്ലെങ്കിൽ വിനയന്റെ സാന്നിധ്യത്തെയും കുറിച്ചുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയേണ്ടതായിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലലോഡാണ് കൂടെ. ഇറ്റ്സ് മീ ആർ ജി അഹില്യ. ഇപ്പോ മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ഏറ്റവും ആകർഷകവും കൗതുകവും ഉള്ള ഒരു ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്, യഥാർത്ഥ സിനിമാ ചരിത്രത്തെയും യഥാർത്ഥ വ്യക്തികളെയും കഥയുടെ പ്രമേയത്തിലേക്ക് സമർത്ഥമായിട്ട് കോർത്തിണക്കിയ രീതിയാണ് ശരിക്കും ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അല്ലെ. ആ കാൽപ്പനിക സിനിമാ ലോകം സൃഷ്ടിക്കുന്നതിന് പകരമായിട്ട് എന്ത് ചിന്തിക്കുന്നു, 1990s മലയാളി പ്രേക്ഷകരെ വലിയ തോതിൽ സ്വാധീനിച്ച വിനയൻ ചിത്രം അല്ലെ ആകാശഗംഗയെ കൃത്യമായ ഒരു പശ്ചാത്തലമായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോ നായകനായ വിനീത് മാധവന്റെ ചെറുപ്പകാലത്ത് അവൻ സിനിമയെ പ്രണയിച്ചു തുടങ്ങുന്നതും സിനിമാ ലോകത്തേക്ക് ആകർഷണമാകുന്നതും ഈ ആകാശഗംഗയുടെ പോസ്റ്ററുകളിൽ നിന്നും ആ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ആ തരംഗത്തിൽ നിന്നൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആകാശഗംഗയിലെ ദിവ്യ ഉണ്ണിയുടെ ദൃശ്യങ്ങൾ സിനിമയുടെ ഭാഗമായി തന്നെ ഉപയോഗിച്ചിരിക്കുന്നതും പ്രേക്ഷകർക്ക് വലിയൊരു നൊസ്റ്റാൾജി അനുഭവം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു കേവലം ഒരു റെഫറൻസ് ആയിട്ട് ആകാശഗംഗയെ നിർത്തിയില്ല എന്നതിനപ്പുറം സംവിധായകൻ വിനയൻ അതേ പേരിൽ തന്നെ സിനിമയിൽ ഒരു കഥാപാത്രമായിട്ടും വരുന്നില്ല. ആ ഒരു കാര്യം ശരിക്കും ഈ ഒരു ചിത്രത്തിന്റെ മേക്കിംഗ് ശൈലിയുടെ പ്രത്യേകത തന്നെയാണ്. മലയാള സിനിമയിൽ സ്വന്തമായൊരു വഴി വെട്ടി തുറന്ന് പലപ്പോഴും ഈ ഒരു വാർത്തകളിലും തർക്കങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സംവിധായകനെ തന്നെ തന്റെ കഥയിലെ പ്രധാന ഘടകമാക്കാനായിട്ട് തിരക്കഥാകൃത്ത് ആയിട്ടുള്ള രാമു സിനിമയിലും സംവിധായകൻ അഭിനവം കാണിച്ച ധൈര്യമുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് ഈ സിനിമ കണ്ട സമയത്ത് തോന്നിയൊരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ വിനയന്റെ ഈ ഒരു സാന്നിധ്യം സിനിമയ്ക്ക് ഒരു സിനിമാറ്റിക് ഡോക്യുമെന്ററിയുടെ ഒരു സ്വഭാവം കൂടി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന ഒരു സത്യസന്ധതയും നൽകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോ ഈ യഥാർത്ഥ സിനിമകളെയും സംവിധായകരെയും ഇതുപോലെ കഥയിലേക്ക് കൊണ്ടുവരുന്നത് പ്രേക്ഷകന് സിനിമയോടുള്ള ആ ഒരു കണക്ടിവിറ്റി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അടുപ്പിക്കുന്ന ഒരു ഘടകമുണ്ടല്ലോ, ആ കാര്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോ ഇതൊരു കഥ മാത്രമാണെന്ന തോന്നൽ മാറ്റി നമ്മൾ കണ്ടുപരിചയിച്ച മലയാള സിനിമാ ലോകത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു കഥയും സംഭവിക്കുന്നത് എന്ന വികാരം ഉണ്ടാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു എന്നതാണ്. ഈ സമാനമായി മറ്റു നിരവധി സംവിധായകരുടെ താരങ്ങളുടെയും റെഫറൻസുകളൊക്കെ ഇതിൽ കടന്നു വരുന്നുണ്ടെങ്കിലും ആകാശഗംഗയും വിനയനും നൽകുന്ന ആ ഒരു ആഘാതം ഉണ്ടല്ലോ, അത് സിനിമയുടെ മൊത്തത്തിലുള്ളൊരു മൂഡിനെ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. യെസ്, അങ്ങനെ ഇന്ന് സെല്ലലോഡിൽ നമ്മൾ സംസാരിച്ചത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയെ കുറിച്ചാണ്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സിനിമ കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം സിനിമയ്ക്കുള്ളിൽ മറ്റൊരു സിനിമാ ലോകമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ക്രിയേറ്റിവിറ്റി നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, അഡാപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാം ഇൻസ്പയർഡ് ആവാന്നൊക്കെ. പക്ഷേ ആ ക്രിയേറ്റിവിറ്റിയിലും ഒരു മോഷണമുണ്ട് എന്നൊരു കാര്യമുണ്ട്. അങ്ങനെ സർഗാത്മകതയെ എങ്ങനെ മോഷ്ടിക്കാം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ശരിക്കും ഈ ഒരു സിനിമയിലുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ കാണണം. OTT പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരുന്ന സെല്ലലോയിഡാണ് കൂടെ ഇത്രയും സമയം ഉണ്ടായിരുന്നത്. ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്നത്തെ പതിയെ പതിയെ സിനിമാ വിശേഷങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ട ആ ഒരു സമയത്തിലേക്ക് ഞാനും എത്തിയിരിക്കുകയാണ്. യെസ്, ഇന്റർവെല്ലും ക്ലൈമാക്സും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പതിയെ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കും. ഞാൻ വീണ്ടും വരും മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട്, മറ്റൊരു സിനിമാ വിശകലനവുമായിട്ട്, സിനിമ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും സെല്ലലോയിഡുമായിട്ട്. അപ്പോൾ അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അഹില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹില്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.
2: എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതെല്ലാം

0: ഞാൻ വിട്ടുകൊടുക്കില്ല.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
7: അങ്ങനെ കൃത്യസമയത്ത് ഇന്നത്തെ കാലിഡോസ്കോപ്പായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ എന്ന് പറയുമ്പോ അഭിരാമിയാണ്. നമ്മളൊക്കെ ഈ ഹോട്ടലിൽ പോയിട്ട് പറയുന്ന ഒരു കള്ളുണ്ട്, ഇന്ന് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന്. ഈ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നത് ലോഡഡ് ഫ്രൈസും ചീസ് ബേസ്റ്റും മോഹിറ്റോ ഒക്കെ ആയിരിക്കും അല്ലേ. ഈ മെനു കാർഡ് തന്നെയല്ലേ നമ്മളെ ടെംപ്റ്റേഷനിലേക്ക് തള്ളിവിടുന്നത്. ചുമ്മാ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് നമ്മളകത്തേക്ക് പോകും, മെനു കാർഡ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തോന്നും. അതുകൊണ്ട് അബുദാബി ഒരു കിടിലൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ ടെംപ്റ്റേഷൻസിനെയൊക്കെ നിയന്ത്രിക്കാനും ഈ ടെംപ്റ്റേഷൻ വന്നു കഴിഞ്ഞാലും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കിടിലൻ തീരുമാനം. അതായത് 2026 ഒക്ടോബർ 1 മുതൽ അവിടുത്തെ എല്ലാ ഹോട്ടലുകളിലും, അവിടുത്തെ എന്ന് പറഞ്ഞാൽ അങ്ങ് അബുദാബിയിലെ എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും മെനുവിൽ കുറഞ്ഞത് ഒരു ആരോഗ്യകരമായ വിഭവമെങ്കിലും നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്നാണ് അബുദാബിയുടെ ഓർഡർ. നമുക്ക് എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം കലഡോസ്കോപ്പിൽ. വിത്ത് മീ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു മെനു കാർഡിന് ഒരു നഗരത്തിന്റെ ആരോഗ്യം മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ചെറിയ കാര്യം എടുത്തു തോന്നുമെങ്കിലും അബുദാബി പറയുന്നത് ഒരു മെനു കാർഡിന് ആ നഗരത്തിന്റെ ആരോഗ്യമൊക്കെ മാറ്റാൻ പറ്റും എന്നാണ്. 2026 ഒക്ടോബർ 1 മുതൽ ടൂറിസം ലൈസൻസ് ഉള്ള എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒരു പുതിയ റൂള് കൊണ്ടുവന്നിരിക്കുകയാണ് അബുദാബി. ഇനി മെനു കാർഡിൽ മുതിർന്നവർക്കുള്ള അപ്പറ്റൈസർ, സൈഡ്, മെയിൻ കോഴ്സ്, ഡെസേർട്ട്, ഓരോ വിഭാഗത്തിലും കുറഞ്ഞത് ഒരു ഹെൽത്തി ഓപ്ഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഇത്രയും സാധനങ്ങൾ വാരി വലിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം കൂടെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. പക്ഷെ എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത കാര്യം അതല്ല കേട്ടോ, കുട്ടികളുടെ മെനുവില്ലേ, കുട്ടികളുടെ മെനുവിൽ അവിടെ നൽകുന്ന ആകെ വിഭവങ്ങളുടെ പകുതിയെങ്കിലും ആരോഗ്യകരമായിരിക്കണം എന്നാണ് റൂള്. കാരണം കുട്ടികൾക്ക് ഹെൽത്തി ഫുഡ് ഇഷ്ടമല്ല എന്നതല്ല പ്രശ്നം, പലപ്പോഴും അവർക്കുള്ള മെനുവിൽ ഹെൽത്തി ഫുഡ് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് അല്ലേ. അതുമാത്രമല്ല, കൊഴുപ്പും പഞ്ചസാരയും ഉപ്പൊക്കെ കുറഞ്ഞ പോഷക സമൃദ്ധമായ വിഭവങ്ങൾ SCHHI എന്ന പ്രത്യേക ലോഗോ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ മെനു തുറക്കുമ്പോൾ ഏതാണ് ബെറ്റർ ചോയ്സ് എന്ന് ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു സൊസൈറ്റിയെ മൊത്തത്തിൽ മാറ്റുന്നത് എല്ലായ്പ്പോഴും വലിയ വലിയ നിയമങ്ങൾ കൊണ്ടല്ല, ചിലപ്പോൾ ഒരു മെനു കാർഡിൽ ചേർക്കുന്ന നല്ല ഓപ്ഷൻ കൊണ്ടായിരിക്കും, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ചേർക്കുന്നത് കൊണ്ടായിരിക്കും. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരുപാട് നമ്മളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മൾ എന്താണ് മെനു കാർഡിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതൊക്കെ ഇറ്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലിഡോസ്കോപ്പിൽ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ടേ.

കഴിക്കാത്ത

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓണം കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യം വരുന്ന എന്തായിരിക്കും? സദ്യയുടെ ബാക്കി പൈസ ആണെന്ന് പറയരുത്, വാട്സപ്പ് സ്റ്റാറ്റസിൽ ഓണം ഫോട്ടോസ് ആണെന്ന് പറയരുത്. ഈ ഓണത്തിന് ശേഷം മറ്റൊരു തൂഫാൻ കൂടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. പേര് ഓപ്പറേഷൻ തൂഫാൻ ഫേസ് 2. ഇത്തവണത്തെ ട്വിസ്റ്റ് കിടിലിനാണ്. ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്പറേഷൻ തൂഫാൻ അല്ലേ, വിദ്യാർത്ഥികളും പോലീസും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇനി മുതൽ ഈ ഗാങ്ങിൽ നമ്മുടെ വീട്ടമ്മമാരും ഉണ്ടാവും. സത്യത്തില് വീട്ടിലെ അമ്മമാരല്ലേ ആദ്യത്തെ ഹ്യൂമൻ ലൈ ഡിക്റ്റേറ്റർ. എന്തോ ഒരു മാറ്റമുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുന്ന അമ്മമാരാണ്. നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ, ഓപ്പറേഷൻ തൂഫാന്റെ ഫേസ് 2 ക്യാമ്പയിൻ വീട്ടമ്മമാരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നടത്താനായിട്ട് പോണേ. കേരളത്തിലെ ഏറ്റവും ശക്തമായ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 5G അല്ല, അമ്മമാര് തമ്മിലുള്ള ഒരു നെറ്റ്വർക്കാണ്. ഒരു നാട്ടിൽ എന്ത് നടക്കുന്നു എന്ന് ഗൂഗിളിനേക്കാൾ വേഗം അറിയുന്ന ആളുകളുണ്ട്. കുടുംബശ്രീ ചേച്ചിമാര്, ആശാ വർക്കർമാര്, ഹരിത കർമ്മസേന, ഇനി ഇവരൊക്കെയും ഒരേ ടീമിലായിരിക്കും. പേര് ഓപ്പറേഷൻ തൂഫാൻ ഫേസ് 2. രണ്ടാം ഘട്ടത്തിലെ ഈ പോലീസ് ഓപ്പറേഷൻ മാത്രമല്ല, ഒരു പീപ്പിൾസ് മൂവ്മെന്റ് ആക്കാനാണ് സർക്കാർ ഒരുങ്ങിയിട്ടുള്ളത്. ഓരോ പഞ്ചായത്തിലും പ്രത്യേക ഗ്രാമസഭകൾ ഉണ്ടാകും. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാർ തന്നെ പ്ലാൻ തയ്യാറാക്കും. ഇനി മറ്റൊരു കിടിലൻ ഐഡിയ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തലത്തിൽ തൂഫാൻ വാരിയേഴ്സ് ഉണ്ടാകും. ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുരക്ഷിതമായി പോലീസിന് കൈമാറാൻ നാട്ടിലെ തന്നെ ആളുകൾ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീടുകൾ തോറുമുള്ള ബോധവൽക്കരണവും കുടുംബശ്രീ മുതൽ വനിത യുവജന സംഘടനകൾ വരെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകുമെന്നാണ് സർക്കാർ പറയുന്നത്. വീട്ടമ്മമാരെയും കൂട്ടി ഓരോ വീട്ടിലും ഒരു മാറ്റം കൊണ്ടുവരാനാണ് ലക്ഷ്യം. കാരണം ലഹരി അവസാനിപ്പിക്കുന്നത് ഒരു അറസ്റ്റിൽ മാത്രമല്ല അല്ലേ. ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് അവിടെ തീരുന്നില്ല ഈ ലഹരിയുടെ പ്രശ്നം. ഓരോ വീടും ലഹരി വിമുക്തമാകണം, നമ്മുടെ നാട് ലഹരിയിൽ നിന്ന് മുക്തമാകണം. കേരളം മാറുന്നത് ഇങ്ങനെ മനുഷ്യരുടെ കൂട്ടായ തീരുമാനത്തിന്റെ ഒരു ശക്തിയിൽ തന്നെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പറയുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ഗൾഫുകാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇത്തവണ ഒരു കാറ് റെന്റിന് എടുത്താൽ മതി, ഫുൾ ഫ്രീഡത്തിൽ നമുക്ക് എല്ലായിടത്തും പോയിട്ട് വരാനല്ലേ. സത്യത്തിൽ അതൊരു സ്മാർട്ട് ഐഡിയ ആണ്. ഒരു മാസം മാത്രം ഉപയോഗിക്കാൻ കാറ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് റെന്റ് കാർ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, കേരളത്തില് പല റെന്റ് കാർ എന്ന പേരിൽ പല ആളുകളും അനധികൃതമായിട്ട് ഈ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാണാൻ ഒറിജിനൽ ബിസിനസ് പോലെ തോന്നും, പക്ഷേ ലൈസൻസ് ഉണ്ടാവില്ല, ഇൻഷുറൻസ് ക്ലിയർ അല്ലായിരിക്കും, പേപ്പറുകൾ ശരിയല്ലായിരിക്കും. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അപകടമോ പോലീസ് കേസോ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുന്നത് ചിലപ്പോൾ കാർ ഓടിച്ച നിങ്ങൾക്കായിരിക്കും. ഗൾഫിലേക്ക് തിരിച്ചു പോകേണ്ട ഫ്ലൈറ്റും ജോലിയും വരെ ബാധിക്കാം. അതുകൊണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ഇതുപോലെ റെന്റ് കാർ എടുക്കുമ്പോഴത്തേക്കും. അപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തലവേദനകളൊക്കെ ഒഴിവാക്കാം. എന്തൊക്കെയാണ് ആ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു തരാം. എവിടെയും പോലെ സ്റ്റേ ട്യൂൺ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ബുക്ക് ചെയ്യുന്ന സംഭവമാണ് റിട്ടേൺ ടിക്കറ്റിനൊപ്പം റെന്റേ കാർ എന്ന് പറയുന്ന ഒരു കാര്യം. ചേട്ടാ ഒരു മാസം യൂസ് ചെയ്യാനാണ്, ഒരു വൈറ്റ് ബോർഡ് കാർ ഉണ്ടോ, കുറച്ച് ചീപ്പായി തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗ്സ് ഒക്കെ അടിച്ചിട്ട് നമ്മുടെ ചുറ്റും ഈ റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവും ഈ റെന്റേ കാർ എന്ന് പറയുന്ന സംഗതിയിൽ. ഒരു കാര്യം ക്ലിയർ ആകട്ടെ, വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഈ സ്വകാര്യ വാഹനങ്ങൾക്കാണ് വൈറ്റ് ബോർഡ് രജിസ്ട്രേഷനിലുള്ളത്. പണം വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ മോട്ടോർ വാഹന നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ്. പ്രൈവറ്റ് വെഹിക്കിൾസ് റെന്റേ കാറിന് ഉപയോഗിക്കുന്നത് തെറ്റാണ്. നിയമപരമായിട്ട് റെന്റേ കാറിന് റെന്റിന് ഓടാൻ പറ്റുന്നത് കറുത്ത ബോർഡിൽ മഞ്ഞ അക്ഷരങ്ങളുള്ള റെന്റേ ക്യാബ് ലൈസൻസ് ഉള്ള വാഹനങ്ങൾ മാത്രമാണ്. അവിടെയാണ് പലർക്കും പറ്റുന്നത്. 2,000 രൂപ ലാഭിക്കാം എന്ന് വിചാരിച്ചെടുത്ത കാർ ഒരു ചെക്കിങ്ങിലോ ചെറിയ ആക്സിഡന്റിലോ പെട്ടുകഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ഇല്ല, വാഹനം സീസ് ചെയ്യും, കോടതി കേസാവും, ഗൾഫിലേക്കുള്ള റിട്ടേൺ ഫ്ലൈറ്റിനെയും ജോലിയൊക്കെ ബാധിക്കും. അപ്പൊ അത് റിസ്ക് ആണ്. അതുകൊണ്ട് കാർ റെന്റ് എടുക്കുന്ന സമയത്ത് ഓഫർ അല്ല നോക്കേണ്ടത്, ബോർഡാണ്. ഏത് നിമിഷവും പിടിയിലാകാം. മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ പരിശോധനകൾ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ നടക്കുമ്പോ ഇത്തരം അനധികൃത വാഹനങ്ങൾ ഏത് സമയത്തും പിടിച്ചെടുക്കപ്പെടാന്നാണ് പറയുന്നത്. ഒരു വൈറ്റ് ബോർഡ് കാർ എടുത്ത് 2,000 രൂപ ലാഭിച്ചു എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാവും. അനധികൃതമായി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ തന്നെ കേസിൽ പ്രതിയാവും. പിന്നെ കനത്ത പിഴ, വാഹനം സീസ്, ഗുരുതരമായിട്ടുള്ള നിയമ നടപടികൾ ഇതെല്ലാം ബാധിച്ചേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ തെറ്റുകൾ വരുത്താൻ പാടില്ല. റൂൾസ് ഒക്കെ എപ്പോഴും ഓർമ്മിക്കണം. ലൈസൻസ് ഉള്ള റെന്റേ കാബ് മാത്രം നമ്മൾ ഉപയോഗിക്കാം. യാത്രകൾ മനോഹരമാകാം, നിയമപരവുമാകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ജോലിക്ക് ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് കേൾക്കാം അല്ലേ. എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ജോലിയെ തന്നെ ബാധിക്കാം, നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ജോലിക്ക് ലേറ്റായി വന്നതുകൊണ്ടേ ബോസ് പിരിച്ചുവിട്ട ഒരു കഥയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ കഥയിൽ ഇപ്പം എന്താ പുതുമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോസ് എന്ന് പറയുന്ന ആള് മനുഷ്യനല്ല, AI ആണ്. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ ലൂണ എന്ന് പറയുന്ന ഒരു AI ഏജന്റ് ഉണ്ട്. ഷിഫ്റ്റുകളും അറ്റൻഡൻസും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും ഷിഫ്റ്റും അറ്റൻഡൻസും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ ലൂണയാണ്, ലൂണ AI ആണ്. അപ്പോൾ ഒരാൾ 23 ഷിഫ്റ്റിൽ 17 തവണ ലേറ്റ് ആയപ്പോൾ ലൂണ ഒരു സെക്കൻഡ് പോലും ഇമോഷണൽ ആയില്ല. യു ആർ ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ടെർമിനേഷൻ ലെറ്റർ അടിച്ച് കയ്യിൽ കൊടുത്തു. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചോദിക്കുന്നത് AIക്ക് ഒരു കരുണയില്ലേ എന്നാണ്. പക്ഷേ ഈ കമ്പനി സാൻ ഫ്രാൻസിസ്കോയിൽ മുഴുവനും ഈ ഒരു AI അധിഷ്ഠിതമായിട്ട് വർക്ക് ചെയ്ത ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു മനുഷ്യനായിരുന്നെങ്കിലും, ഈ AI ബോസിൻ്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനായിരുന്നെങ്കിലും തീരുമാനം ഇത് തന്നെ ആകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം, AI നല്ലതാണോ മോശമാണോ എന്നതല്ല, നമ്മളെപ്പോഴും ഓൺ ഡ്യൂട്ടിയിൽ കുറച്ച് കൃത്യത ഒക്കെ പാലിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കലഡോസ്കോപ്പ് അവസാനിക്കാനുള്ള സമയത്തിലേക്ക് അടുക്കുന്നു. നമുക്ക് വീണ്ടും ഇൻഫർമേഷനും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് കലഡോസ്കോപ്പിന്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ കേട്ടുമുട്ടാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ അഭിരാമി, സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
4: ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
6: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
8: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
7: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
9: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
10: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
11: ഹരിത ഭൂമി. ഹരിത ഭൂമി, കർഷകരുടെ ഹൃദയതാളം.
12: സ്ഥലപരിമിതി കാരണം കൃഷി ചെയ്യാനായിട്ട് മടിക്കുന്നവർക്കും ടെറസ് കൃഷിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും മികച്ചൊരു അനുഗ്രഹമാണ് ഗ്രോ ബാഗുകൾ. കുറഞ്ഞ സ്ഥലത്ത് വളരെ വൃത്തിയായിട്ട് പോഷക സമൃദ്ധമായ പച്ചക്കറികൾ സ്വന്തമായി വിളയിച്ചെടുക്കാൻ ഗ്രോ ബാഗ് കൃഷി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഏതു തരം ഗ്രോ ബാഗുകൾ തിരഞ്ഞെടുക്കണം, എന്തുമാത്രം ബാഗുകൾ വാങ്ങണം, ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ചെടികളാണ് ഗ്രോ ബാഗിൽ നടാൻ അനുയോജ്യം, കൂടാതെ ഒരു ബാഗ് എത്ര വർഷം വരെ ഉപയോഗിക്കാം, അങ്ങനെ ഗ്രോ ബാഗ് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിപണിയിൽ പ്രധാനമായിട്ടും രണ്ട് തരം ഗ്രോ ബാഗുകളാണ് ഇന്നുള്ളത്. ഒന്ന് പുറംഭാഗം വെള്ളയും ഉൾഭാഗം കറുപ്പുമുള്ള HDPE, അതായത് ഹൈ ഡെൻസിറ്റി പോളിഎത്തലിൻ, ഈ ഒരു ബാഗുകളും രണ്ടാമത്തേത് ജിയോ ടെക്സ്റ്റൈൽ, ജിയോ ഫാബ്രിക് എന്ന് വിളിക്കുന്ന തുണി പോലെയുള്ള ബാഗുകളുമാണ്. അതായത് ഒന്ന് പ്ലാസ്റ്റിക്കും മറ്റേത് തുണി പോലെയുള്ള ബാഗുകളും. ഇതിൽ തുടക്കക്കാർക്ക് സാമ്പത്തിക ലാഭത്തിലും പരിചരണത്തിലും ഏറ്റവും അനുയോജ്യമായത് UV സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള HDPE ബാഗുകളാണ്. അതായത് ആദ്യം പറഞ്ഞിട്ടുള്ള ബാഗുകളാണ്. HDPE ബാഗുകൾ വാങ്ങുമ്പോൾ ബാഗിന്റെ കട്ടി അല്ലെങ്കിൽ GSM കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സാധാരണ കൃഷിക്ക് കുറഞ്ഞത് 200 മുതൽ 240 GSM വരെയുള്ള ബാഗുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. വെള്ളനിറം പുറത്തു വരുന്നത് വഴി സൂര്യപ്രകാശം നേരിട്ടടിച്ച് ഉള്ളിലെ മണ്ണിന്റെ ചൂട് കൂടാതിരിക്കാനും, കറുപ്പ് നിറം ഉള്ളിൽ വരുന്നത് ചെടിയുടെ വേരുകൾക്ക് ഇരുണ്ട അനുകൂല അന്തരീക്ഷം നൽകാനും സഹായിക്കും. തുണി പോലെയുള്ള ജിയോ ടെക്സ്റ്റൈൽ ബാഗുകൾക്ക് എയർ പ്രൂണിംഗ് വഴി വേരുകളുടെ വളർച്ച കൂട്ടാനായിട്ട് കഴിവുണ്ട് എങ്കിലും ഇവയ്ക്ക് വില അല്പം കൂടുതലാണ്. കൂടാതെ ഇവയിൽ വെള്ളം പെട്ടെന്ന് ആവിയായിട്ട് പോകാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് വേനൽക്കാലത്ത് കൂടുതൽ നനയ്ക്കേണ്ടിയും വരും. അതുകൊണ്ട് സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള HDPE ബാഗുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപൂർവമായ കാര്യം. അപ്പോൾ ഗ്രോ ബാഗ് കൃഷിയിലെ ആദ്യത്തെ പടി, ഏത് ടൈപ്പ് ഗ്രോ ബാഗ് തിരഞ്ഞെടുക്കണം അതറിഞ്ഞു അല്ലേ. ഇനി ബാഗിൻ്റെ അളവുകൾ, അതുപോലെ തന്നെ എത്രത്തോളം ബാഗുകൾ വേണ്ടി വരും എല്ലാം പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഗ്രോ ബാഗ് കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബാഗിന്റെ അളവിനെ കുറിച്ച് സൈസിനെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന ചെടിയുടെ വേരോട്ടത്തിന് അനുയോജ്യമായ വലുപ്പമുള്ള ഗ്രോ ബാഗുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. സാധാരണ പച്ചക്കറികൾക്ക് 24x24x40cm അല്ലെങ്കിൽ 40 GSM കട്ടിയുള്ള 15x15 ഇഞ്ച് വലുപ്പമുള്ള ബാഗുകളാണ് ഏറ്റവും അനുയോജ്യം. ചീര, പുതിന, മല്ലിയില എന്നിവയ്ക്ക് ആഴം കുറഞ്ഞതും പരന്നതുമായ ബാഗുകൾ ഉപയോഗിക്കാം. ആദ്യമായി കൃഷി ചെയ്യുന്ന ഒരാൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് ബാഗുകൾ വാങ്ങിയിട്ട് പൈസ കളയരുത്. തുടക്കക്കാർക്ക് ഒരു 10 മുതൽ 15 ബാഗുകൾ വരെ വാങ്ങി കൃഷി ആരംഭിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. അനുഭവം കൂടുന്നതനുസരിച്ച് ബാഗുകളുടെ എണ്ണം 25 അല്ലെങ്കിൽ 50 നമുക്ക് ഉയർത്താം. നമ്മുടെ ഫാമിലിയുടെ ആവശ്യത്തിനനുസരിച്ച് ഘട്ടം ഘട്ടമായി എണ്ണം കൂട്ടുന്നതാണ് കൃഷി മടുപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക. തക്കാളി, വഴുതന, വെണ്ട, പച്ചമുളക് എന്നിവയ്ക്ക് ഓരോ ബാഗിലും ഓരോ തൈ വീതം നടാം. എന്നാൽ അമര, പയർ എന്നിവയാണെങ്കിൽ ഒരു ബാഗിൽ 2-3 തൈകൾ വരെ നടാം. വലിയ ഫ്രൂട്ട് മരങ്ങളായ റംബൂട്ടാൻ, മാവ്, പപ്പായ എന്നിവ ടെറസിൽ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ 24x24 അല്ലെങ്കിൽ അതിലും വലിയ HDPE ബാഗുകളോ ഡ്രമ്മുകളോ തിരഞ്ഞെടുക്കണം. ഇനി ഗ്രോ ബാഗ് കൃഷിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നല്ലൊരു പാഠം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ ഗ്രോ ബാഗ് കൃഷിയുടെ ഏറ്റവും വലിയ മേന്മ, അതായത് ഗുണം എന്താണെന്നറിയോ? സ്ഥലപരിമിതി എന്നത് ഒരു തടസ്സമല്ല എന്നതാണ്. നല്ല നിലത്തോ മുറ്റത്തോ മണ്ണില്ലായെങ്കിലും ടെറസിലോ ബാൽക്കണിയിലോ പോർച്ചിലോ ഒക്കെ വളരെ വൃത്തിയായിട്ട് കൃഷി ചെയ്യാനായിട്ട് ഗ്രോ ബാഗുകളെ സഹായിക്കും. ആവശ്യാനുസരണം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇവയെ എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കാനായിട്ടും, അതായത് പോർട്ടബിളും ഓക്കെയാണ്, പോർട്ടബിൾ ചെയ്യാനും പറ്റും. മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കളകളുടെ ശല്യം ഗ്രോ ബാഗിൽ വളരെ കുറവായിരിക്കും. കൂടാതെ വേരുകൾക്ക് ആവശ്യമായ പോട്ടിംഗ് മിക്സ്ചർ, അതായത് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവയുടെ മിശ്രിതം നമ്മൾ തന്നെ ശാസ്ത്രീയമായി തയ്യാറാക്കുന്നത് കൊണ്ട് ചെടികൾക്ക് വേഗത്തിൽ വളരാനും രോഗപ്രതിരോധ ശേഷി നേടാനും സാധിക്കുന്നു. വെള്ളക്കെട്ട് കാരണം വേരുചീയൽ ഉണ്ടാകാനുള്ള സാധ്യത ഗ്രോ ബാഗിൽ വളരെ കുറവാണ്. ബാഗിന്റെ താഴെയുള്ള ദ്വാരങ്ങളിലൂടെ അധികമുള്ള വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകുകയും ചെയ്യും. അതോടൊപ്പം കൃത്യമായ അളവിൽ മാത്രം വളവും വെള്ളവും നൽകാനായിട്ട് സാധിക്കുമെന്നതുകൊണ്ട് പോഷകങ്ങൾ പാഴായി പോകാതെ ചെടികൾക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇനി ഏതൊക്കെ ചെടികൾ ഗ്രോ ബാഗിൽ നടാം എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമായ ഏതാണ്ട് എല്ലാതരം പച്ചക്കറികളും ഗ്രോ ബാഗിൽ വിജയകരമായി തന്നെ നട്ടുവളർത്താം. തക്കാളി, വഴുതന, പച്ചമുളക്, വെണ്ട, കാന്താരി എന്നിവയാണ് ഗ്രോ ബാഗിൽ ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന ജനപ്രിയ പച്ചക്കറികൾ. ഇവ തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ പരിപാലിക്കാനായിട്ട് സാധിക്കും. പടർന്നു വളരുന്ന പയർ, പാവൽ, പടവലം, കോവൽ, ചുരക്ക എന്നിവയും ഗ്രോ ബാഗിൽ നടാം. ബാഗിന് മുകളിൽ പന്തലോ വലയോ നൽകിക്കഴിഞ്ഞാൽ ഇവ സമൃദ്ധമായിട്ട് കായ്ക്കുകയും ചെയ്യും. കൂടാതെ പാലക് ചീര, പുതീന, മല്ലിയില, കറിവേപ്പില തുടങ്ങിയ ഇലക്കറികളും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. പച്ചക്കറികൾക്ക് പുറമെ നമുക്ക് ഇഞ്ചി നടാം, മഞ്ഞൾ നടാം, ചെറുകിഴങ്ങ്, ചിനക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. അതുമാത്രമല്ല, ചെറുനാരകം, ബോൺസായ് മരങ്ങൾ, സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, കൂടാതെ വാണിജ്യ പ്രാധാന്യമുള്ള പലവിധ അലങ്കാര ചെടികളും പൂച്ചെടികളും ഗ്രോ ബാഗിൽ വളരെ മനോഹരമായിട്ട് വളർത്താനായിട്ട് സാധിക്കും. ഇനി ഒരു ഗ്രോ ബാഗ് എത്ര വർഷം വരെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗിന്റെ ഗുണനിലവാരത്തെയും നമ്മൾ അത് സൂക്ഷിക്കുന്ന രീതിയെയും ആശ്രയിച്ചാണ് ഗ്രോ ബാഗിന്റെ ആയുസ് നിലനിൽക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഗ്രോ ബാഗിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. നല്ല ക്വാളിറ്റിയുള്ള UV സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള 200 GSM മുകളിലുള്ള HDPE ബാഗുകൾ സാധാരണയായിട്ട് 3 മുതൽ 5 വർഷം വരെ യാതൊരു കേടുപാടും കൂടാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ ബാഗിൽ പഴയ മണ്ണ് ഇളക്കി ഉണക്കി വീണ്ടും ജൈവവളങ്ങൾ ചേർത്ത് പുതിയ തൈകൾ നടാനായിട്ട് സാധിക്കും. ഒരു ബാഗിൽ തന്നെ തുടർച്ചയായി 4 മുതൽ 5 സീസണുകളിൽ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ മാറി മാറി കൃഷി ചെയ്യാനും സാധിക്കും. അതായത് ക്രോപ്പ് റൊട്ടേഷൻ നടത്താനായിട്ടും സാധിക്കും. ഒരു പ്രശ്നമില്ല. വേനൽക്കാലത്ത് കടുത്ത വെയിൽ നേരിട്ടടിച്ച് ബാഗുകൾ നശിക്കാതിരിക്കാനായിട്ട് അടിയിൽ ഇഷ്ടികയോ ഗ്രീൻ നെറ്റോ ഉപയോഗിക്കുന്നത് ബാഗിന്റെ ആയുസ്സും വർദ്ധിപ്പിക്കും. മണ്ണ് ഇളക്കുമ്പോൾ കൂർത്ത ആയുധങ്ങൾ തട്ടി ബാഗ് കീറിപ്പോകാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇവ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഗ്രോ ബാഗ് കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഗ്രോ ബാഗ് കൃഷിയുടെ വിജയം പൂർണ്ണമായിട്ടിരിക്കുന്നത് അതിൽ നിറയ്ക്കുന്ന മണ്ണിന്റെ കൂട്ടിലാണ്. സാധാരണ മണ്ണ് മാത്രം നിറച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് കട്ടിയായിട്ട് മാറും. വേരുകളിലേക്ക് ഓക്സിജൻ ഇറങ്ങാതെ ചെടികൾ വാടിപ്പോകുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളം വാർന്നു പോകുന്നതും വേരുകൾക്ക് എളുപ്പത്തിൽ പടരാൻ സാധിക്കുന്നതുമായ നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും അനുയോജ്യമായ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു പങ്ക് മേൽമണ്ണ്, ഒരു പങ്ക് ചകിരിച്ചോറ്, ഒരു ഭാഗം ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് എന്നിവ സമമായിട്ട് എടുക്കുക. ഇതിലേക്ക് ഒരു പിടി വേപ്പും പിണ്ണാക്കും അല്പം എല്ലുപൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചകിരിച്ചോറ് ചേർക്കുന്നത് വഴി മണ്ണിൽ ഈർപ്പം നിലനിൽക്കാനും ബാഗിന്റെ ഭാരം കുറയ്ക്കാനും സാധിക്കും. തയ്യാറാക്കിയ ഈ മിശ്രിതം ഉടൻ തന്നെ ബാഗിൽ നിറച്ച് തൈകൾ നടരുത്. നന്നായി നനച്ച് 4 മുതൽ 5 ദിവസം തണലിൽ വെച്ചതിന് ശേഷം മാത്രം തൈകൾ നടുന്നതാണ് നല്ലത്. ബാഗിന്റെ മുക്കാൽ ഭാഗം മാത്രമേ മിശ്രിതം നിറയ്ക്കാനായിട്ട് പാടുള്ളൂ. ബാക്കി ഭാഗം പിന്നീട് ചെടി വളരുന്നതനുസരിച്ച് മേൽമണ്ണും വളവും നൽകാനായിട്ട് ബാക്കി വയ്ക്കണം. ഇനി ഇതിന്റെ നനയെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചും അറിയാം മനോഹരമായ പാട്ടിനെ.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഗ്രോ ബാഗിൽ മണ്ണ് വളരെ പെട്ടെന്ന് ഉണങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട് കൃത്യമായ നന വളരെ പ്രധാനമാണ്. രാവിലെയും വൈകുന്നേരവും മണ്ണിലെ ഈർപ്പം തൊട്ട് നോക്കി ആവശ്യമാണ് എങ്കിൽ നനച്ചു കൊടുക്കുക. അമിതമായി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പോഷകങ്ങൾ താഴത്തെ ദ്വാരത്തിലൂടെ ഒലിച്ചു പോകാനും വേരുകൾ ചീഞ്ഞു പോകാനും കാരണമാകും. മണ്ണിൽ നേരിട്ട് കൃഷി ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ഗ്രോ ബാഗിൽ വളങ്ങൾ തീർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് 10 മുതൽ 15 ദിവസ ഇടവേളകളിൽ ജൈവവളങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. പുളിപ്പിച്ച കടലപ്പിണ്ണാക്ക് വെള്ളം, ജീവാമൃതം, ശീമക്കൊന്നയില പിഴിഞ്ഞ വെള്ളം അല്ലെങ്കിൽ ചാണകവെള്ളം എന്നിവ നൽകുന്നത് ചെടികൾക്ക് പെട്ടെന്ന് ഉന്മേഷവും വളർച്ചയും നൽകും. രാസവളങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പൂക്കളും കായ്കളും പിടിക്കുന്ന സമയത്ത് ചാരവും അല്പം എല്ലുപൊടിയും നൽകുന്നത് കായ്കൾ പെട്ടെന്ന് വലുതാകാനും കൊഴിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും. ഇനി ജൈവ കീടനിയന്ത്രണവും രോഗപ്രതിരോധത്തെക്കുറിച്ചും പറയാം. മനോഹരമായ ഒരു പാഠവിശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഗ്രോ ബാഗ് കൃഷിയിൽ ചെടികളെ ബാധിക്കുന്ന കീടങ്ങളെ വളരെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. കെമിക്കൽ കീടനാശിനികൾ ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ജൈവ കൂട്ടുകൾ ഉപയോഗിക്കുന്നതാണ് ഏത് വിധത്തിലും നല്ലത്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, കഞ്ഞിവെള്ളം, ഇതൊക്കെ തളിക്കുന്നത് ഇലപ്പേൻ, വെള്ളീച്ച, മുഞ്ഞ തുടങ്ങിയ കീടങ്ങളെ അകറ്റാനായിട്ട് വളരെ ഫലപ്രദമാണ്. ഇലകളുടെ അടിവശത്ത് വെള്ളീച്ച വരാതിരിക്കാനായിട്ട് ഗ്രോ ബാഗിന് മുകളിൽ മഞ്ഞ കെണികൾ വയ്ക്കുന്നതും നല്ലൊരു പ്രതിരോധ മാർഗമാണ്. മഴക്കാലത്ത് ഫംഗസ് ബാധയും തൈജീലും തടയാനായിട്ട് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വേരുകളിൽ ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് കൃത്യമായി സൂര്യപ്രകാശം ഉറപ്പാക്കുന്നതും ഉണങ്ങിയ ഇലകൾ സമയബന്ധിതമായിട്ട് മുറിച്ചു മാറ്റുന്നതും രോഗങ്ങൾ വരുന്നത് തടയും. ശരിയായിട്ടുള്ള പോട്ടിംഗ് മിക്സും കൃത്യമായ നനയും ജൈവ രീതിയിലുള്ള പരിചരണവും ഉറപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ടെറസിലെ ഗ്രോ ബാഗുകളിൽ നിന്ന് വിഷരഹിതമായ വലിയൊരു വിളവ് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയ കൃഷിയിടങ്ങളൊന്നും ഇല്ല എങ്കിലും സ്വന്തം വീട്ടിലെ ടെറസിലോ മുറ്റത്തോ ചെലവ് കുറഞ്ഞ രീതിയിൽ ഗ്രോ ബാഗുകൾ ഉപയോഗിച്ച് വിഷരഹിതമായ നല്ല പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രോ ബാഗ് കൃഷിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കൂട്ടുകൂടാണ്.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
5: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ് അഹല്യ FM-ൽ. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ച് തരാൻ ദേ റെഡി ആയിട്ടിരിക്കുകയാണ് RJ ഹീര. 12 മണി തൊട്ട് 2 മണി വരെയാണ് നമ്മുടെ സമയം. ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാണെന്ന് എന്നോട് പറയാം. ആൻഡ് ചിലപ്പോൾ ഇന്ന് ആർക്കെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ആർക്കെങ്കിലും ഒരു പാട്ട് കേൾക്കണം എന്നിങ്ങനെ ചുമ്മാ ഒരു ആഗ്രഹമൊക്കെ നമുക്ക് തോന്നില്ല, അങ്ങനെ തോന്നുന്ന ചുമ്മാ തോന്നുന്ന ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരുന്നതായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ കുറേ കാലമായി ഹീര ഈ പാട്ട് കേട്ടിട്ട് ഒന്ന് കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്ന പാട്ടായാലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇഷ്ടം പോലെ പാട്ടുകൾ ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് വെച്ച് തരാനാണ് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പൊ വേഗം വേഗം നിങ്ങളുടെ സജഷൻസ് ചോദിക്കണം. ഇങ്ങനെ അവസാന മിനിറ്റ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കും ആ പാട്ടൊന്ന് വെച്ചു, അപ്പൊ ഞാൻ എങ്ങനെ വെച്ചു കൊടുക്കും? അപ്പൊ വെച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം 12 മണി മുതൽ 2 മണി വരെയാണ് സമയം. അപ്പൊ ഒരു 1:30 ഉള്ളിൽ തന്നെ നിങ്ങളുടെ മാക്സിമം പാട്ടുകൾ പറയുകയാണെങ്കിൽ മാക്സിമം ഞാൻ വെച്ചുതരാനായിട്ട് ശ്രമിക്കും. പക്ഷേ ചിലരുടെയൊക്കെ പാട്ടുകൾ ഞാൻ മിസ് ചെയ്ത് പോകാറുണ്ട്, എനിക്കറിയാം. ചില ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ ചില പാട്ടുകൾ നമുക്ക് ആരോട് അങ്ങനെ ഇഷ്ടക്കൂടുതലോ സ്നേഹക്കൂടുതലോ ഒന്നുമില്ല, റാണ്ടമായിട്ട് നമ്മൾ ചൂസ് ചെയ്ത് പാട്ട് വെച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പൊ ചിലപ്പോൾ ചിലരുടെയൊക്കെ പാട്ടുകൾ വിട്ടുപോകും, പക്ഷെ ആ വിട്ടുപോയ ആൾക്കാരെയൊക്കെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായാലും കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 8281509000 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജസ് അയക്കാം. അങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകൾക്കുള്ള സമയമാണ്. സോ ആദ്യത്തെ പാട്ട് ഞാൻ വെച്ചു കൊടുക്കാൻ പോകുന്നത്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സന്ദീപാണ് മെസ്സേജ് അയച്ചത്. സന്ദീപ് ചോദിച്ചിട്ടുള്ളത് നാട്ടുരാജാവ് എന്ന സിനിമയിലെ കുട്ടുവാൽക്കുരുവി പാടാൻ വാ, ആ പാട്ട് വെച്ചു കൊടുക്കാനാണ്. എന്തായാലും നമ്മൾ വെച്ചു കൊടുക്കില്ലേ? ആ, അതിലൊന്നും ഒരു സംശയമില്ല. അപ്പൊ നമ്മൾ ഈ പാട്ടാണ് ആദ്യം കേൾക്കാൻ പോകുന്നത്. ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെ ഉള്ളത് RJ ഹീരയാണ്. സോ വേഗം വേഗം വിളിച്ചോളൂ, വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ. ഇഷ്ടം പോലെ പാട്ടുകളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, ഇൻസ്റ്റന്റ് പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഹീരയാണ്. അപ്പൊ ഈ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ കോളറാണ്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ
1: ഹലോ, ഇതാരാണ്? അൻസാറേട്ടാ, സുഖാണോ?
2: നല്ല വർത്താനം.
1: നല്ല വർത്താനം. പിന്നെ ഏത് പാട്ടാ വേണ്ടേ നല്ല വർത്താനം ഉള്ള അൻസാറിക്കൊക്കെ?
2: എനിക്ക് ചന്ദ്രദേവ് എന്ന ചിത്രത്തിലെ താമരപ്പൂവിലും.
1: ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ്
2: ചെയ്യേണ്ടേ? മുഹമ്മദ് വടക്കേറാന്റെ പാലക്കാട് പട്ടാമ്പി, ബഷീർ ആലത്തൂർ.
1: ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കാണ് ഡെഡിക്കേറ്റ്
2: ചെയ്യേണ്ടേ? ഷീബാ കുമരകം.
1: ഷീബാ കുമരകം. പിന്നെ
2: പിന്നെ പേരെന്താ?
1: എന്റെ പേരോ? എന്റെ പേര് ഹീര. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം അല്ലേ?
2: എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ.
1: ഓക്കെ, ഓണാശംസകൾ അഡ്വാൻസ്ഡ് കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ അൻസാറാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ അൻസാർ ചോദിച്ചിട്ടുള്ള പാട്ട് താമരപ്പൂവിൽ വാടും ദേവിയല്ലോ നീ എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അടുത്ത മെസ്സേജ് ഞാൻ വായിക്കാം. എനിക്ക് ഇൻസ്റ്റഗ്രാമിലല്ല, വാട്സപ്പിലാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഹായ് അഹല്യ, നമസ്കാരം എല്ലാവർക്കും. എന്റെ ഹാപ്പി ഓണം സഹദേവൻ ഫ്രം ഇടുക്കി. വാൽക്കണ്ണാടി മൂവിയിലെ മണിക്കൂയിലെ മണിക്കൂയിലെ ഈ ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സഹദേവൻ ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് നമ്മൾ കേട്ടിട്ട് തിരിച്ചു വരും. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി മെസ്സേജസ് അയക്കാം, വിളിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജസ് അയക്കാം. അപ്പൊ വിളിക്കേണ്ട നമ്പർ 8281509000 എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെയിം നമ്പറിലേക്ക് മെസ്സേജസ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലഹലി എഫ് എം 90.4 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ടും മെസ്സേജസ് അയക്കാം. അവിടെ നിന്നും നിങ്ങൾക്ക് പാട്ടുകൾ ഞാൻ വെച്ച് തരുന്നതായിരിക്കും. പിന്നെ ഇനിയിപ്പോ അതല്ല, എനിക്ക് ടെക്സ്റ്റ് മെസ്സേജേ അയക്കാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടും അയക്കാവുന്നതാണ്. അങ്ങനെ പല പല ഓപ്ഷനുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്തിനാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് തരാം, അതാണ് ഇന്നത്തെ എന്റെ ഡ്യൂട്ടി. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സോ അടുത്ത പാട്ട്, ഈ രണ്ട് പാട്ടുകൾ നമ്മൾ പറഞ്ഞ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമ്മൾ തിരിച്ചു വരും നിങ്ങളുടെ കൂടെ. അഹല്യ എഫ് എം, ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി FM 90.4 ആണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പാട്ട് വെച്ച് തരണ ഈ ഒരു സമയത്ത്. ആക്ച്വലി തങ്കമണി എന്നൊരു ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് നാടുവാഴികൾ എന്ന സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ വൈക്കുമ്പോഴൊക്കെ പോകുമ്പോൾ ഒരു പാട്ടില്ലേ, ആ പാട്ട് വെച്ചിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കോള് കട്ടായി പോയി. രാവിൻ പൂന്തേ എന്ന് പറഞ്ഞ ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞില്ല. അപ്പം എന്തായാലും നമുക്ക് തങ്കമണി ചേച്ചിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്ത വാട്സ്ആപ്പ് മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുന്നത് ആരാണെന്ന് ഞാൻ നോക്കട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ ഹീര, പാലക്കാട് നിന്ന് ധനുഷ് ആണ്. നട്ട്പേ തുണൈ മൂവിയിലെ വേങ്ക മവൻ സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ധനുഷിന് ഈ പാട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു തമിഴ് പാട്ട് ആൻഡ് ഒരു മലയാളം പാട്ട്, ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് പാട്ടുകൾക്ക് ശേഷം നമ്മൾ ആകാശവാണി വാർത്തകൾ കേൾക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള റിക്വസ്റ്റുകളൊക്കെ ഞാൻ എടുക്കുന്നുണ്ടാവുക. ഡോണ്ട് വറി, നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8 2 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് കുറച്ച് മെസ്സേജസ് വന്ന് കിടക്കുന്നുണ്ട്. അഹലി FM 90.4 എന്ന് തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ, ആ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജസ് അയക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടുമായി 2 മണി വരെ കൂടെ ഉണ്ടാവും പോകുന്നത്. ആർജി ഹീരയാണ്. സോ റിക്വസ്റ്റുകളൊന്നും ഇങ്ങനെ വൈകിപ്പിക്കേണ്ട, വേഗം വേഗം വെച്ച് തരാം. അപ്പൊ വേഗം വേഗം പാട്ടുകൾ ചോദിക്കണം. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. ദിസ് ഇസ് അഹലി FM 90.4. ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെ ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ.

0: ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി.
1: പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സൌജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്ത 1000 രൂപ വർദ്ധിപ്പിച്ചു. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ധ്രുവ് കപില താനിഷ് ക്രാസ്റ്റോ സഖ്യം മിക്സഡ് ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ 6 മുതൽ 8% വരെ വളർച്ച രേഖപ്പെടുത്തിയതായും ന്യൂഡൽഹിയിൽ ഉത്തർപ്രദേശ് ജപ്പാൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം അറിയിച്ചു. സാമൂഹിക ഡിജിറ്റൽ ഭൌതിക അടിസ്ഥാന സൌകര്യ നിക്ഷേപം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഉൽപാദന വളർച്ച എന്നീ 4 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ചാണ് രാജ്യത്തിന്റെ പുരോഗതിയെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ സിംഗപ്പൂർ സന്ദർശനം ആരംഭിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന സംഘം 4th ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിൾ സമ്മേളനത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തോടെ നൂതന ഉൽപാദനം, ആശയവിനിമയം, ഡിജിറ്റലൈസേഷൻ, ആരോഗ്യം, വൈദ്യം, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നീ മേഖലകളിലെ പുരോഗതി സമ്മേളനത്തിൽ സംഘം ചർച്ച ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 70-ൽ പരം മുതിർന്ന വ്യവസായ പ്രമുഖരുമായി സന്ദർശനവേളയിൽ കൂടിക്കാഴ്ച നടത്തും. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്മായും ഗോയൽ കൂടിക്കാഴ്ച നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ സന്ദർശനത്തിന് വൈകിട്ട് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്ത കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. സൌജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് നിർണായക സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നെയ്ത്തുകൂലിയും നൂൽവിലയും അടക്കം 43.5 കോടി രൂപയുടെ കുടിശ്ശികയാണ് കൈത്തറി മേഖലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ UDF ഗവൺമെന്റ് ഈ മാസം 14 ഉത്തരവ് പ്രകാരം 30 കോടി രൂപയുടെ അടിയന്തര സഹായം കൈത്തറിക്ക് നൽകിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഇതുൾപ്പെടെ 41.2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും നടപ്പു വർഷത്തെ ബജറ്റ് വിഹിതമായി ആകെ 56 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇതിന് 1105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകാൻ 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്ത 1000 രൂപ വർദ്ധിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതിന് 26.47 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. LDF കാലത്ത് ഇത് 7500 രൂപയായിരുന്നുവെന്നും ഇപ്പോൾ അത് 8500 ആയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോട്ടറി പെൻഷൻകാർക്ക് 2750 രൂപയിൽ നിന്ന് 3750 രൂപയായി ഓണം ഉത്സവ ബത്ത വർദ്ധിപ്പിച്ചെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്പോർട്സ് കൌൺസിൽ കരാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർക്കാൻ 1.50 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണത്തോടനുബന്ധിച്ച് അരി വിതരണത്തിന് തുടക്കമായി. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSS മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷം 24 മുതൽ 30 വരെ തിരുവനന്തപുരത്തെ 35 വേദികളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. 24-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. DYFI 16th സംസ്ഥാന സമ്മേളനം സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. ആദ്യമായാണ് തൃശൂർ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. 14 ജില്ലകളിൽ നിന്ന് 600 പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ലക്ഷദ്വീപിൽ നിന്നടക്കം 20 പേർ സൌഹാർദ്ദ പ്രതിനിധികളായും ഉണ്ടാകും. അല്പസമയത്തിനകം റീജിയണൽ തിയേറ്ററിൽ നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് രക്തസാക്ഷി കുടുംബസംഗമത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. 22 സമാപന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭ അധ്യക്ഷയായി മായ രാഹുലിനെ തെരഞ്ഞെടുത്തു. 16 വോട്ടാണ് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയ ബിനോ ചീരാൻകുഴി 10 വോട്ടും നേടി. UDF വിമത വിഭാഗത്തിലെ കക്ഷിരഹിത അംഗമാണ് മായ രാഹുൽ. LDFും കോൺഗ്രസും വിമതരും മായ രാഹുലിനെ പിന്തുണച്ചു. കഴിഞ്ഞ മാസം 21 LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. ആലപ്പുഴ കരുവാറ്റ കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചു. ആലപ്പുഴ SP DIG തുടങ്ങി ഹരിപ്പാട് കായംകുളം മേഖലയിലെ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ ED റെയ്ഡിനെ നിയമപരമായി നേരിടുമെന്ന് PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് പറഞ്ഞു. റെയ്ഡുകളിലൂടെ ജനത്തിനു മുമ്പിൽ സംശയത്തിന്റെ നിഴലിലാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി. കേടുപാടുകൾ സംഭവിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
2: എല്ലാ വർഷവും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് തിരുവോണത്തോണി നീറ്റിലിറങ്ങിയിരുന്നത്. എന്നാൽ ഇത്തവണ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് മതിയായ പരിചരണമോ അറ്റകുറ്റപ്പണികളോ ഉണ്ടായില്ലെന്ന് ഭക്തരുടെ ഇടയിൽ വിമർശനവും ഉയരുന്നുണ്ട്. തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനുഷ്ഠാനങ്ങളോടെയും ചടങ്ങുകളോടെയും തിരുവോണ ദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന ഈ തോണിക്ക് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. നിലവിൽ തോണി കരയ്ക്ക് കയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 2022 നിർമ്മിച്ച പുതിയ തിരുവോണത്തോണിക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്.
1: കൊൽക്കത്തയിലെ ഹോട്ടലിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ദുഃഖമറിയിച്ചു. സംഭവത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഉച്ചകഴിഞ്ഞ് ചേരുന്ന യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷനാകും. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും മിക്സഡ് ഡബിൾസ് പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. മക്കൌ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത്. ഗാലയിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ക്രിക്കറ്റിൽ ഒന്നാം ടെസ്റ്റിന്റെ 5 ദിവസം ഇന്ത്യക്കെതിരായ 2 ഇന്നിംഗ്സിൽ ആതിഥേയരായ ശ്രീലങ്ക ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 6 വിക്കറ്റിന് 175 റൺസ് എടുത്തു. നേരത്തെ 2 ഇന്നിംഗ്സിൽ 193 റൺസിന് പുറത്തായ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് 372 റൺസിന്റെ വിജയലക്ഷ്യമാണ് നൽകിയത്. പരമ്പരയിലെ 2 അവസാനത്തെയും ടെസ്റ്റ് ഈ മാസം 23 മുതൽ കൊളംബോയിലാണ്. ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് കായിക യുവജനകാര്യ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംഘടിപ്പിക്കുന്ന കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിന്ന് 16 ടീമുകളാണ് വോളിബോൾ ലീഗിൽ പങ്കെടുക്കുന്നത്. കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മരട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന ശില്പശാല വാർത്താലാബ് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. നെഗറ്റീവ് വാർത്തകളും വ്യാജ വാർത്തകളും വർദ്ധിച്ചുവരുന്ന കാലത്ത് ഗവൺമെന്റ് പദ്ധതികളുൾപ്പെടെ ജനോപകാരപ്രദ വാർത്തകൾ കൂടുതൽ നൽകാൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കണമെന്ന് കലക്ടർ പറഞ്ഞു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. AI നിർമ്മിത വാർത്തകളുടെ കാലത്ത് സത്യമേത് വ്യാജ വാർത്ത ഏത് എന്ന് തിരിച്ചറിയുന്നത് വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചി PIB ആൾ ഇന്ത്യ റേഡിയോ ഡയറക്ടർ ധന്യ സനൽ കെ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം. ഫ്രഞ്ച് ചിത്രകാരനും രംഗസംവിധായകനുമായിരുന്ന ലൂയി ഡഗൂർ വികസിപ്പിച്ചെടുത്ത ആദ്യകാല ഫോട്ടോഗ്രാഫി രീതിയായ ഡഗറോടൈപ്പ് പ്രക്രിയയുടെ പാറ്റന്റ് 1839 August 19 ലോകത്തിന് സമർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം. വയനാട് മുട്ടിൽ മരമുറി തട്ടിപ്പ് കേസ് വിചാരണ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് നേരിട്ട് ഹാജരാകാൻ 20 വരെ ഹൈക്കോടതി സാവകാശം നൽകിയിരുന്നു. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേരള ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ആരംഭിച്ചു. ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാറും ഉപലോകായുക്ത ജസ്റ്റിസ് ഷർസി വിയും പങ്കെടുക്കുന്നുണ്ട്. നാളെ രാവിലെ ഇതേ വേദിയിൽ ഉപലോകായുക്ത ജസ്റ്റിസ് ഷർസി വി സിംഗിൾ ബെഞ്ച് സിറ്റിംഗ് നടത്തും. തൃശൂർ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വെള്ളം തുറന്നുവിടുന്നതിനാൽ കുറുമാലി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പുഴയുടെ തീരത്തെ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖലാ കമ്മിറ്റി ടി അശോക് കുമാർ എം എൽ എക്ക് നിവേദനം നൽകി. വിശ്വകർമ്മ സമൂഹത്തെ പരമ്പരാഗത കരകൌശല തൊഴിൽ സമൂഹമായി അംഗീകരിക്കുക, മാഹിയിൽ കേരള മാതൃകയിൽ റേഷൻ വിതരണ സംവിധാനം, വാസ്തുവിദ്യാ പഠനം കേന്ദ്രം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സൌജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്ത 1000 രൂപ വർദ്ധിപ്പിച്ചു. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം മിക്സഡ് ഡബിൾസിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു,
6: പക്ഷേ വിചാരിച്ചൊന്നും റെഡിയായില്ല.
5: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്, നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
6: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
7: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC apply.
8: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
9: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ഇൻസ്റ്റന്റ് പാട്ടിനുള്ള സമയമാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ചു കൊടുക്കാനുള്ള സമയമാണ്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജസ് അയക്കുന്നുണ്ട്. എനിക്ക് കൺഫ്യൂഷൻ ആണ് ആർക്ക് പാട്ട് വെച്ചു കൊടുക്കണം. എന്തായാലും റാൻഡം ആയിട്ട് ഞാൻ രണ്ട് പേരെ ചൂസ് ചെയ്യാണ്. ആക്ച്വലി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ ഇപ്പം സംസാരിക്കാൻ പോകുന്നത്. അതായത് അവരെന്ത് മെസ്സേജാണ് അയച്ചിരിക്കുന്നതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഹലോ അഹല്യ, നമസ്കാരം ഹീര. എനിക്ക് അമ്മ മഴക്കാരന് എന്ന പാട്ട് വെച്ചു തരുമോ? രാജേശ്വരി ചേച്ചി കൊല്ലംകോട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ രാജേശ്വരി ചേച്ചി എന്തായാലും ഈ പാട്ട് വെച്ചു തരുന്നതായിരിക്കും. ഇച്ചിരി വിഷമമൊക്കെ ഉള്ളൊരു പാട്ടാണ്. ചിലപ്പോൾ എന്താണ് ഈ പാട്ട് കേൾക്കാൻ തോന്നിയത് എനിക്കറിയില്ല. എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ ഈ പാട്ട് വെച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, റിയാസ് ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഹീര, മൈ നെയിം ഇസ് റിയാസ് ഫ്രം പുതുശ്ശേരി. എനിക്ക് ഇണ എന്ന സിനിമയിലെ വെള്ളിച്ചില്ലും വിതറി എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഈ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ്. സ്പെഷ്യൽ ഡെഡിക്കേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ അവർക്ക് തന്നെ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പാട്ട് ചോദിച്ചതാവാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ കേൾക്കാൻ തോന്നുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരിക്കാം. ഇതിനെല്ലാത്തിനും ഒരൊറ്റ നമ്പറേ ഉള്ളൂ, 8281509000 എന്നുള്ള നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും എനിക്ക് അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിലേക്ക് അയച്ച് ഡയറക്റ്റ് ആയിട്ട് ആ മെസ്സേജ് വായിക്കാൻ ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വേഗം വേഗം നിങ്ങളുടെ പാട്ടുകൾ ചോദിച്ചോളൂ. വളരെ കുറച്ച് സമയം കൂടി നമുക്കുള്ളൂ, 2 മണി വരെ സമയമുണ്ടെങ്കിലും മാക്സിമം ഒരു 1:30 മാക്സിമം റിക്വസ്റ്റുകൾ ചോദിക്കുകയാണെങ്കിൽ വേഗം വേഗം പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അപ്പൊ അഹല്യ FM 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെ ദിസ് ഇസ് RG ഹീര. ഹിയർ കംസ് ദ 2 ട്രാക്സ്, അതായത് 2 ട്രാക്ക് ബാക്ക് ടു ബാക്ക് ഇട്ടിട്ട് നമ്മൾ തിരിച്ചു വരും. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഒരു മണിക്കൂർ തീരാൻ ഇനി കുറച്ച് സമയം ദേ ബാക്കിയുള്ളൂ. പക്ഷേ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം.
1: നമസ്കാരം രത്നാവതി അമ്മ, സുഖാണോ?
2: സുഖമായിരിക്കണോ.
1: ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നേ?

0: ആഹാ, സൂപ്പർ സൂപ്പർ. രാത്തിങ്കൾ പൂത്താലി ചാർത്തി അല്ലേ? എന്താ ഈ പാട്ട് കേൾക്കാൻ പെട്ടെന്നൊരു മോഹം?
1: എനിക്കത് വലിയ ഇഷ്ടമാണോ?
0: ഓക്കെ, അപ്പൊ ആർക്കും ഇത് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
1: നമ്മുടെ അകലെ കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ അകലിയിലെ എന്റെ എല്ലാ മക്കൾക്കും വേണ്ടി ഈ പാട്ട്
0: ധരിക്കും. ഓക്കെ, ഉറപ്പായിട്ടും പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ മനെ, ഓണാശംസകൾ.
0: ശരി ശരി, ബൈ കേട്ടോ. ഓക്കെ, അപ്പൊ രത്നാവതി അമ്മ നമുക്ക് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. എന്റെ ഒപ്പം ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, രാത്തിങ്കൽ പൂത്താലി. അപ്പൊ എന്തായാലും നമ്മൾ ഈ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത വാട്സ്ആപ്പ് മെസ്സേജ്, ഹലോ അഹല്യ എഫ് എം, രമേശ് റെയിൽവേ കോളനി, കെ എസ് ചിത്ര ആൽബം സോങ് വെച്ചു തരുമോ? ആൽബം തിരുവോണപ്പാട്ട് സോങ് പൊന്നും തിടമ്പുകൾ പൂവണി മാനത്ത് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണപ്പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജസ് അയക്കാം. ഇനി അതുമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് കുറച്ചുപേരുടെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്, ഞാൻ ആ റിക്വസ്റ്റുകളൊക്കെ എടുക്കാം കേട്ടോ. അഹല്യ എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അതിന്റെ ഒപ്പം തന്നെ മെസ്സേജസ് വായിക്കാം. ഓക്കെ, അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടാണ്, ഇഷ്ടം പോലെ പാട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് കേൾക്കാൻ തോന്നുന്ന ഈ പാട്ടുകളൊക്കെ വേഗം വേഗം വിളിച്ച് എന്നോട് പറഞ്ഞോളൂ. നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം, 8281500 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരാനായിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ദിസ് ഇസ് ആർ ജി ഹീറ വിത്യു ഓൺ അഹല്യ എഫ് എം. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ നമ്മൾ ദേ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടക്കാണ്. ദേ ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. അപ്പൊ നമ്മൾ ദേ അടുത്ത കോളറിലേക്ക് കടക്കാണ്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ. നാഗരാജേട്ടാ, സുഖാണോ? എനിക്കും സുഖാണ് കേട്ടോ. ഊണ് കഴിക്കാൻ സമയമായിട്ടില്ല. ഇൻസ്റ്റന്റ് പാട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഊണ് കഴിക്കാൻ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് രജനീകാന്ത് അഭിനയിച്ച ഗുരു സച്ചിൻ, അതിൽ വന്നിട്ട് ജിങ്കിടി ഉണക്ക് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്.
1: ആഹാ, ഫുൾ എനർജറ്റിക് പാട്ടാണോ?
2: അതെ അതെ.
1: ഓക്കെ, അപ്പൊ ഈ പാട്ട് നമുക്ക് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
2: എല്ലാവർക്കും, കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട്.
1: ഓക്കെ, ഉറപ്പായിട്ട് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പൊ നമ്മൾ വിളിച്ചത് നാഗരാജേട്ടനാണ്. നാഗരാജേട്ടൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കേൾക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അടുത്ത മെസ്സേജ് ഞാൻ നോക്കട്ടെ. വേറൊരു മെസ്സേജ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലല്ല, ഇത് ആരാണ്, ഇൻസ്റ്റഗ്രാമിലാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ നോക്കട്ടെ കേട്ടോ. ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോമൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നമ്മുടെ അടുത്ത് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി 1000 കിനാക്കളാൽ എന്ന് പറയുന്ന ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലും ഈ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് വാട്സപ്പിലും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ മെസ്സേജ് എന്തായാലും ഞാൻ വായിക്കാം. നമസ്കാരം ഹീര, ഒരു പാട്ട് ഇവിടേക്കും വേണം. ഞങ്ങൾ ഷാർജ ഓഫ് ഷോർ നിന്ന് കേൾക്കുന്നു. 1000 കിനാക്കളും എന്ന ഗാനം റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ വെക്കുമ്പോൾ ഡെഡിക്കേറ്റഡ് ടു സുരേഷ് വലിയ വീട്ടിൽ ഒറ്റപ്പാലം, മിനിഷ്, സുജിത്, പിന്നെ ഞാനും, ബൈ സോമൻ, ആലപ്പാട്ട്, ഷാർജ ഓഫ് ഷോർ നിന്ന്. ഓക്കെ, അപ്പൊ ഷാർജയിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് വന്നിട്ട്. അപ്പൊ സ്ട്രെയിറ്റ് ഫ്രം ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ച സോമൻ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് കേൾക്കാൻ പോകണം. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ കൂടെ ദിസ് ഇസ് ആർ ജി ഹീറോ ഓൺ അഹല്യ FM. ഇൻസ്റ്റന്റ് പാട്ട്, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം നോക്കിയേ ദേ ഒരു മണി കഴിഞ്ഞ് 15 മിനിറ്റും കഴിയാണ്. വളരെ കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ, വേഗം വേഗം പാട്ടുകൾ ചോദിച്ചോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പാട്ട് വെച്ച് തരുന്നത് RG ഹീരയാണ്. ആക്ച്വലി എനിക്ക് ജോഷിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജോഷി ചോദിച്ചിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. ആക്ച്വലി നമസ്കാരം അഹല്യ, മാനത്തെങ്ങാണ്ടും എങ്ങാണ്ടുമുണ്ടേ എന്ന് പറയുന്ന ഒരു ഗാനം വേണം. മാണിക്യ ചെമ്പഴുക്ക എന്ന സിനിമയിലെ ഗാനം പ്രതീക്ഷിക്കുന്നു. ജോഷി അങ്കമാലി എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതും ഇൻസ്റ്റഗ്രാമിലാണ് എനിക്ക് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഈ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അടുത്ത പാട്ട് എന്ന് പറയുന്നത് രാഗേന്ദു കിരണങ്ങൾ. കമലമ്മ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാഗേന്ദു കിരണങ്ങൾ അഹല്യ FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് വെച്ചു കൊടുക്കണമെന്നാണ് കമലമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് ദേ നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. ഒന്നുകൂടെ നമ്പർ പറഞ്ഞുതരാം, 8 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വേണ്ടവർ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് ചോദിക്കണം, ചോദിച്ചാലല്ലേ എനിക്ക് പാട്ട് വെച്ചുതരാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം വേഗം 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ടും നിങ്ങളുടെ പാട്ടുകൾ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ദേ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇൻസ്റ്റന്റ് പാട്ടാണ് നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണം അയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
5: യെസ്, ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടെന്ന് പറയുമ്പോഴേ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പാട്ട് വെച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഒരുപാട് പേര് പാട്ടുകൾ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഇത് ആർക്കൊക്കെ പാട്ട് വെച്ചു കൊടുക്കണമെന്നുള്ളത്. സോ ദേ വാട്സപ്പിൽ വന്നിട്ട് ഒരു മെസ്സേജാണ് വായിക്കാൻ പോകുന്നത്. ഹായ് ഹീര, ഞാൻ ജയകൃത്യൻ. എനിക്ക് വിശ്വരൂപം എന്ന തമിഴ് സിനിമയിലെ ഉന്നെ കാണാതെ എന്ന സോങ് വെച്ച് തരുമോ? ഇത് ആദർശിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ജയകൃത്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുന്നത് ദാമോദരനാണ്. ദാമോദരൻ ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും ഇത് ഈ പാട്ട് കേൾക്കാൻ സാധ്യത കുറവായിട്ടുള്ളൊരു പാട്ടാണ്, കുറച്ച് പഴയ പാട്ടാണ്. ഞാൻ നല്ലപ്പള്ളിയിൽ നിന്ന് ദാമോദരൻ. സ്വപ്നം എന്ന ചിത്രയിലെ വാണിയമ്മ പാടിയ സൗരയുദ്ധത്തിൽ വിടർന്നു ഈ കല്യാണ സൗഗന്ധികമാണ് ഈ ഭൂമി എന്ന സോങ് വെച്ച് തരുമോ മോളെ എന്ന് ചോദിച്ചിട്ടുണ്ട്. മോളെ ഉറപ്പായിട്ടും ഈ മോള് പാട്ട് വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചത്. ഇനി ഇൻസ്റ്റഗ്രാമിൽ കുറച്ചധികം റിക്വസ്റ്റുകളുണ്ട്, അതൊന്നും എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. വിനു ആണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഗുരു എന്ന സിനിമയിലെ ദേവസംഗീതം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. അതുപോലെ തന്നെ പ്രകാശ് എന്നോട് ചോദിച്ചിട്ടുള്ള പാട്ടാണ് ഗ്രാമ ഫോണിലെ എന്തേ ഇന്നും വന്നില്ല എന്ന് പറയുന്ന പാട്ടും. അതും നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് സുസ്മിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദും ദും ദും ദും ദൂരെ ഏതോ രാക്കിളി പാട്ട് എന്ന സിനിമ. ഇതൊക്കെ കുറെ ലെങ്ത് ഉള്ള പാട്ടുകളുണ്ട്, എറൌണ്ട് 6 ഒക്കെ വരുന്ന പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പക്ഷെ തൽക്കാലത്തേക്ക് പാട്ടുകളുടെ നീളം കൂടുമ്പോൾ നമ്മുടെ സമയം ഇവിടെ തീരാണ്. എനിക്കറിയാം കുറെ പേരുടെ റിക്വസ്റ്റുകൾ പെൻഡിംഗ് ഉണ്ട്, കുറെ പേരുടെ കോൾസ് ഞാൻ എടുത്തിട്ടില്ല എന്നറിയാം. പക്ഷെ ഡോണ്ട് വറി, നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു താങ്ക് യു ആണ് പറയാനുള്ളത്. ഒരുപാട്

ഇനി അഡ്വാൻസ് ആയിട്ട് ഓണം വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം പലരും ഓണത്തിരക്കുകളിലൊക്കെ ആയിരിക്കും. ഇവിടെ നമ്മൾ ഓണത്തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിക്കണം. ഓണത്തിന് മുന്നുള്ള ഈ ഒരു തിക്കും തിരക്കും ബഹളമൊക്കെ തന്നെയാണ് ഈ ഓണത്തിന് കൂടുതൽ സ്പെഷ്യലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്കും നല്ലൊരു ഓണക്കാലം അല്ലെങ്കിൽ ഓണത്തിന് മുൻപുള്ള ഈ ഒരു ഒരു ഒരുക്കമുണ്ടല്ലോ, ആ ഒരുക്കം ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽത്തും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ തൽക്കാലത്തേക്ക് ഞാനൊരു ബൈ ബൈ പറയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അറിയാലോ, നമ്മുടെ ഹെൽത്ത് പ്ലസ് നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒന്ന് നമ്മൾ ഹെൽമെറ്റ് ഇടാനും പിന്നെ നമ്മൾ വണ്ടിയിൽ ഇപ്പോൾ കാറിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാനായിട്ട് മറക്കണ്ട. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനും നമ്മളുടെ സംരക്ഷണത്തിനും വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം എന്തായാലും കുറേ പേരുടെ റിക്വസ്റ്റുകൾ പെൻഡിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എടുക്കാമല്ലോ, ഇനിയും സമയമുണ്ടല്ലോ. ഓക്കെ, അപ്പം ആരും വിഷമമെന്ന് വിചാരിക്കരുത്. അയ്യോ ഹീറ എനിക്ക് മാത്രം പാട്ട് തന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റ് ആർജീസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പാട്ടുകളൊക്കെ വെച്ചു തരും കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടുകൾ ഇങ്ങനെ ഒരു നേരം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സെറ്റ് ബാക്ക്, റിലാക്സ് ചെയ്യുക, എൻജോയ് ചെയ്യുക. എല്ലാ പാട്ടുകളും എൻജോയ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അഹല്യ എഫ് എം തന്നെ കേട്ടുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ കൂടെ കൂട്ടുകൂടുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. അപ്പോൾ നിങ്ങളുടെ മാക്സിമം റിക്വസ്റ്റുകൾ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോണ്ട് വറി, ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കി റിക്വസ്റ്റുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എടുക്കുന്നതാണ്. എന്തത് എൻ്റെ വാക്കാണ് കേട്ടോ, ഞാൻ വാക്ക് തന്നിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കോൾസ് ആൻഡ് മെസ്സേജസ്. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത് ആർജി ഹീരയാണ് ഫ്രം അഹലി എഫ് എം 90.4. ഇനി ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് കേൾക്കാം. ആൻഡ് ഇനി ഇൻസ്റ്റന്റ് പാട്ടിന് ശേഷം നമ്മൾ ഒ യു ജി ആണ്, അതായത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരുപാട് നല്ല പാട്ടുകൾ, ജി വേണുഗോപാലിന് ഒരുപാട് നല്ല സോങ്സ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു യാത്രയായിരിക്കും നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ട്യൂൺ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പാട്ട് കേട്ടിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ദിസ് ഇസ് അഹലി എഫ് എം 90.4. സ്റ്റേ ട്യൂൺ, ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

ഗോകുലമാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണ ആക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കട വാടിയ സിന്ധിക്കുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപരി വിറകം പരികിടുവായ ആയർ നമ്മായ നീവ ആയർ നമ്മായ നീവ.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: മലയാളികളുടെ ഹൃദയം കവർന്ന അനേകം അനശ്വര ഗാനങ്ങളുടെ ശബ്ദം, ദ വൺ ആൻഡ് ഓൺലി ജി വേണുഗോപാലിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. വളരെ മധുരവും ഭാവസമ്പന്നവുമായിട്ടുള്ള ഒരു ശബ്ദത്തിലൂടെ ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയായി നമ്മുടെ മലയാള സിനിമയിലും ആൽബങ്ങളിലും ഒക്കെയായി അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയ ഒരു ഗായകൻ. സംഗീതത്തോടുള്ള സമർപ്പണവും വളരെ ഹൃദയസ്പർശിയായ ഒരു ആലാപന ശൈലിയുമാണ് അദ്ദേഹത്തെ ഇക്കാലത്തെയും പ്രിയ ഗായകരിൽ ഒരാളാക്കി മാറ്റുന്നത്. സ്വഭാവത്തിലും ഒരു മെലഡിയുള്ള ഒരു പാട്ടുകാരൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നമ്മളെ ടച്ച് ചെയ്യുന്ന, നമ്മളുടെ ഹൃദയത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മുതൽക്കൂട്ട്. ആ ശബ്ദത്തിൽ പിറന്ന അനേകം മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിയ ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ എഫ് ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ആദ്യത്തെ ഗാനം കൈതപ്പുറം വരികളെഴുതി ജോൺസൺ മാഷ് കമ്പോസ് ചെയ്ത് കളിക്കളം എന്ന സിനിമയ്ക്ക് വേണ്ടി ജി വേണുഗോപാൽ പാടിയ ആകാശഗോപുരം എന്ന ഗാനമാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ജി വേണുഗോപാൽ എന്ന അതുല്യ ഗായകനിൽ നിന്ന് പിറന്ന ഓരോ പാട്ടുകളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇടിച്ചു നിൽക്കാത്ത ഒരു ഗായകൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയല്ലേ? ഒരു വലിയ പെർഫോമറായിട്ടോ അല്ലെങ്കിൽ ഒരു ജിൽ ജിൽ പാട്ടുകാരനായിട്ടൊന്നും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മെലഡികളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ജി വേണുഗോപാൽ എന്ന ഗായകന്റെ പാട്ടുകളുണ്ടായിരിക്കും. തന്റെ ക്യാരക്ടറിനനുസരിച്ചുള്ള നല്ല പാട്ടുകൾ, ഒരു പിടി നല്ല പാട്ടുകൾ പാടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു ഗായകൻ എന്ന നിലയിൽ ജി വേണുഗോപാലിനെ ഏറ്റവും സന്തുഷ്ടനാക്കുന്നത്. സിനിമയുടെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ വരുന്ന പല പാട്ടുകളും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയാണ് മലയാളികൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ട് പീലിക്കണ്ണെഴുതി, സ്നേഹസാഗരം എന്ന സിനിമയിലെ പാട്ടാണിത്. കൈതപ്പുറം വരികൾ എഴുതി, ജോൺസൺ മാഷിന്റെ കോമ്പോസിഷനിൽ ഒരുപാട് നല്ല പാട്ടുകൾ ജി വേണുഗോപാൽ പാടി. അതിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണിത്. ചിത്രയും വേണുഗോപാലും ചേർന്ന് പാടി കൈതപ്പുറം വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ജി വേണുഗോപാൽ എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. അഹല്യ FM-ൽ നിങ്ങളോടൊപ്പം RJ ഹീര.

1990 ഒരു സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുകയാണ് ജി വേണുഗോപാൽ എന്ന ഗായകന്. താനേ പൂവിട്ട മോഹം മലയാള സിനിമയിൽ തന്റെ സംഗീതത്തോടുള്ള അഭിനിവേശം കാരണം പാട്ടുകൾ പാടാൻ തുടങ്ങിയിരുന്നുവെങ്കിലും ആകാശവാണിയിലുള്ള തന്റെ ജോലി തടസ്സപ്പെടാതിരിക്കാൻ മാക്സിമം ശനിയും ഞായറും ഒക്കെ നോക്കി ലീവെടുത്ത് പാട്ട് പാടാൻ സമയം കണ്ടെത്തിയിരുന്ന ഒരാളാണ് ജി വേണുഗോപാൽ. എന്നാൽ ഒരിക്കൽ സത്യൻ അന്തിക്കാടിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു. എന്നാൽ പല തിരക്കുകൾ കാരണം അന്ന് ആ റെക്കോർഡിങ്ങിന് പോകാനായിട്ട് സാധിച്ചില്ല. എന്നാൽ സത്യൻ അന്തിക്കാടിനെ വിളിച്ച് ഒരു ക്ഷമ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിളിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ പാട്ട് ആരും പാടിയിട്ടില്ല, ജി വേണുഗോപാൽ തന്നെ പാടണം എന്നുള്ളത്. അങ്ങനെ തൊട്ടടുത്ത ശനിയും ഞായറും ലീവെടുത്ത് അദ്ദേഹം പോവുകയും പാടുകയും ചെയ്തു. തനിക്ക് വിധിച്ചിട്ടുള്ള ഗാനങ്ങൾ എന്നും തന്നെ തേടി എത്തിയിട്ടേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഗായകൻ ജി വേണുഗോപാലിന്റെ മറ്റൊരു അനശ്വര ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ജോൺസൺ മാഷ് കമ്പോസ് ചെയ്ത് പി കെ ഗോപി വരികൾ എഴുതി സസ്നേഹം എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FML RG ഹീര സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

ഓടരുതമ്മാവ ആളറിയാം, പ്രിയദർശൻ എന്ന സംവിധായകന്റെ രണ്ടാമത്തെ ചിത്രം. ഈ സിനിമയിലൂടെയാണ് ജി വേണുഗോപാൽ എന്ന ഗായകൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. മേരി ഗാഡി ഗാഡി മേരി ജിന്ദഗി നഹി നഹി എന്ന ഒരു വരി പാടിയിട്ട്. എന്നാൽ ഈ ഗായകന്റെ ആദ്യത്തെ സോളോ, ഏതൊരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സോളോ എന്ന് പറയുന്നത് ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ പാട്ടിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകന്റെ ആദ്യത്തെ ഗാനം കൂടിയായിരുന്നു രാരി രാരി രം രാരോ. ഈ പാട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകന്റെ ആദ്യത്തെ പാട്ടും കൂടിയാണിത്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ ഈ മനോഹര ഗാനം, എത്ര കേട്ടാലും മതി വരാത്ത ഈ ഗാനം നമുക്കൊന്നുകൂടി കേൾക്കാം. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത്, ജി വേണുഗോപാൽ പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

89 ജോൺസൺ എന്ന തുല്യ സംഗീത സംവിധായകനൊപ്പം ജി വേണുഗോപാൽ ആദ്യത്തെ ഗാനം ആലപിക്കുന്നത് ഒരു ഐ വി ശശി ചിത്രത്തിനു വേണ്ടി. പുതിയ ഗായകർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിരുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയായിരുന്നു ജോൺസൺ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒത്തിരി ഗാനങ്ങൾക്ക് ജി വേണുഗോപാലിന്റെ മാസ്മരിക ശബ്ദം നമ്മൾ കേട്ടു. തീർച്ചയായിട്ടും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്തരം അവസരങ്ങൾ തന്നെയാണ് ഒരു ഗായകന്റെ മുതൽക്കൂട്ട്. അത്തരം സംഗീത സംവിധായകരിൽ നിന്ന് കിട്ടിയ ഊർജ്ജവും പ്രോത്സാഹനവും തന്നെയാണ് ഓരോ ഗായകനെയും മുന്നോട്ട് നയിക്കുന്നത്. വർത്തമാനകാലം എന്ന സിനിമയിൽ ജോൺസൺ കമ്പോസ് ചെയ്ത് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര സ്റ്റേ.

ജി വേണുഗോപാൽ എന്തുകൊണ്ടൊരു സ്റ്റേജ് പെർഫോമർ ആയില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ വളരെ സിമ്പിളാണ്. തനിച്ച് റെക്കോർഡ് ചെയ്യാനും തനിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതുമൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷം തരുന്നത്. പാട്ടിന്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും അത്തരം പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പെർഫോമറായിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് പാടുന്നതിനേക്കാൾ അദ്ദേഹം കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ സ്വകാര്യ നിമിഷങ്ങളിൽ തന്നെയാണ്. ആൻഡ് അത് പാട്ടുകളിലും നമുക്ക് പ്രതിഫലിച്ചു കാണാം. അദ്ദേഹത്തിന്റെ വികാര തീവ്രമായ അനവധി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അതിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അകലെ എന്ന സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുള്ള പാട്ട്. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലോട്ട് കൈകാര്യം ചെയ്തൊരു സിനിമയായിരുന്നു അകലെ. ആൻഡ് അതിലെ റോസ് ബ്ലൂ റോസ് എന്ന ഗാനം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. സുജാത മോഹനും ജി വേണുഗോപാലും ചേർന്നാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഈ മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒന്നാം രാഗം പാടി എന്ന ഗാനം. ഈ പാട്ട് തന്നെയാണ് വേണുഗോപാൽ മോഹൻലാലിന് വേണ്ടി പാടുന്ന ഒരു പാട്ട്. ഒരുപാട് ലവേഴ്സിന് ഇഷ്ടപ്പെട്ടിരുന്നൊരു ഗാനമായിരുന്നു അന്ന് ഈ പാട്ട്. ഒരു കാമുക സങ്കല്പത്തിൽ, ഒരു അമ്പലം ചുറ്റി പ്രണയമൊക്കെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സമയം. എന്നാൽ 18 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ജി വേണുഗോപാൽ മോഹൻലാലിന് വേണ്ടി പാടുന്നത് കണ്ടോ കണ്ടോ കടൽ കണ്ടോ എന്ന പാട്ട്. അന്ന് ആ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻലാൽ ജി വേണുഗോപാൽ എന്ന ഗായകനെ വിളിക്കുകയും 18 വർഷമായല്ലേ ഒരു പാട്ട് പാടിയിട്ട് എന്ന് പറയുകയും ചെയ്തു. ആ പാട്ട് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അന്ന് വിളിച്ചതും അദ്ദേഹത്തിനോട് സംസാരിച്ചതും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറം വരികൾ എഴുതി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് വേണുഗോപാലും ചിത്രയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി മഹാസമുദ്രം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

എത്ര ഗാനങ്ങൾ കിട്ടി എന്ന് നോക്കാതെ കിട്ടിയത് ഏറ്റവും മനോഹരമായി പാടുക എന്നുള്ളതായിരുന്നു ജി വേണുഗോപാൽ എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരുപാട് പാട്ടുകൾ പാടി. ആൻഡ് അതിൽ തന്നെ മലയാളികൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു പാട്ടാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ് എന്ന് പറയുന്നത്. ഒരു ഫാസ്റ്റ് ബീറ്റുള്ള ഒരു പാട്ട് തന്നെയാണ്. എന്നാൽ ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് അതിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് നിലനിന്നിരുന്നു. പക്ഷെ പിന്നീട് അത് ടൈറ്റിൽ സോങ് ആയിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പൊ കിട്ടിയ ഗാനങ്ങൾ, അത് ടൈറ്റിൽ സോങ് ആയിക്കോട്ടെ, ഒരു ക്രൂഷ്യൽ സോങ് ആയിക്കോട്ടെ, ഏതായാലും വളരെ സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിക്കുകയും പാടുകയും ചെയ്ത വളരെ ഹംപിളായിട്ടുള്ള ഒരു ഗായകൻ. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു പാട്ട് തന്നെയാണിത്. തീർച്ചയായിട്ടും ഇത് ജി വേണുഗോപാലിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത്, ബിച്ചു തിരുമല വരികൾ എഴുതി, ജി വേണുഗോപാൽ ചിത്രയും സുജാതയും ചേർന്ന് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഏകപട ദ്വിപട ത്രിപട ചതുർപഞ്ചപട ഷഷ്ടാടപട ദ്രവട കുതടിം ത്രിപടങ്കോ മംഗോ ഡാടിമ ഡീഡിമ കുപ കുപ കൂപ കൂപ.

ജി വേണുഗോപാൽ എന്ന ഗായകൻ ഈ അടുത്ത് പാടിയ ഒരു അണ്ടർ റേറ്റഡ് സോങ് ആണ് ഇനി അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള ഗാനം, ഹൈ റേഞ്ചും ലോ റേഞ്ചും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലത്തെ ഒരു പാട്ട്. ഒരു അണ്ടർ റേറ്റഡ് സോങ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ഇൻസ്ട്രുമെന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഗാനം മീരതൻ കരവീണ ഗാനം എന്നാണ് തുടങ്ങുന്നത്. ബോംബെ മിഠായി എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടാണ്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് കേട്ടുനോക്കൂ. ജി വേണുഗോപാൽ എന്ന ഗായകന്റെ ക്ലാസിക്കൽ ടച്ചുള്ള ഈ ഗാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പാരിസ് വി ചന്ദ്രൻ കമ്പോസ് ചെയ്ത് റഫീഖ് അഹമ്മദ് വരികളെഴുതി. ബോംബെ മിഠായി എന്ന സിനിമയ്ക്ക് വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എമ്മിൽ ആർ ജി

ചില പാട്ടുകൾ അങ്ങനെയാണല്ലേ, കാലം എത്ര കഴിഞ്ഞാലും നമുക്ക് ആ പാട്ടുകളോടുള്ള ഇഷ്ടം തീരുന്നില്ല. അങ്ങനെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ് കൈ നിറയെ വെണ്ണ തരാം എന്ന ഗാനം. ബാബാ കല്യാണി എന്ന സിനിമയിൽ ലാലേട്ടിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ മനോഹരമായ ഒരു ഗാനം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മ ആൻഡ് മോഹൻലാൽ, ഒരു അമ്മ മകൻ ബന്ധം ഏറ്റവും മനോഹരമായി കാണിച്ചിട്ടുള്ള ഒരു പാട്ട് തന്നെയാണിത്. ആൻഡ് ഈ പാട്ടിന്റെ ഷൂട്ടിന്റെ ഇടയിൽ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും അദ്ദേഹത്തെ വിളിച്ചതും പാട്ടിന്റെ ആ ഒരു സൗന്ദര്യത്തെ പറ്റി സംസാരിച്ചതും ഒക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. ലാലേട്ടന്റെ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയാണോ അത് മനസ്സിലാക്കി പാടുമ്പോഴാണ് ആ പാട്ട് കൂടുതൽ പൂർണ്ണമാകുന്നത് അല്ലെ. അതിന് 100% നീതി പുലർത്തിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ഒരു ചെറിയ ചിരിയൊക്കെ ഉണ്ട് ഈ പാട്ടിന്റെ അവസാന ഭാഗങ്ങളിൽ. മോഹൻലാൽ ചിരിക്കുന്ന പോലെ ഒരു ചിരി വേണുഗോപാലിന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവുന്നില്ല. അലക്സ് പോൾ കമ്പോസ് ചെയ്ത്, വയലാർ ശരത്ചന്ദ്രവർമ്മ വരികൾ എഴുതി, ജി വേണുഗോപാൽ പാടിയ ഈ പാട്ട് തന്നെയാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഇനിയും ഒരുപാട് ഗാനങ്ങളുമായി ജി വേണുഗോപാൽ നമ്മളുടെ മുന്നിൽ എത്തട്ടെ. പാട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ് ഓൺ അഹല്യ FM. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി തിരിച്ചു വരാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
1: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
0: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
1: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
4: ഹലോ, നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ? പലരും പേര് കേട്ടിട്ടുള്ള എന്നാൽ കൃത്യമായി എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഗുരുതരമായ അവസ്ഥയിൽ മാത്രം ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു മെഡിക്കൽ അവസ്ഥയെക്കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, അതാണ് കുടലിറക്കം. സാധാരണക്കാരതിനെ അങ്ങനെ പറയും, മെഡിക്കൽ സയൻസിൽ അതിനെ ഹെർണിയ എന്നാണ് വിളിക്കുക. നമ്മുടെ വയറിനുള്ളിലെ ആന്തരിക അവയവങ്ങളെ, പ്രത്യേകിച്ച് കുടലിനെയൊക്കെ കൃത്യമായ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണെന്നറിയോ? അത് നമ്മുടെ അവിടെയുള്ള ശക്തമായ മസിൽസുകളാണ്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഈ പേശികൾക്ക് ബലക്കുറവ് വരികയോ അല്ലെങ്കിൽ അവിടെ ചെറിയ വിടവുകൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഉള്ളിലെ അവയവങ്ങൾ ആ വിടവിലൂടെ പുറത്തേക്ക് തള്ളി വരുന്നു. ഇതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് വിളിക്കുന്നത്. ശരീരത്തിൻ്റെ പുറത്തൊരു ചെറിയ മുഴ പോലെയോ അല്ലെങ്കിൽ നീര് പോലെയൊക്കെയാണ് ഇത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. പലരും വിചാരിക്കാറുണ്ട് ഇത് പ്രായമായവർക്ക് മാത്രം വരുന്ന ഒന്നാണെന്ന്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ജന്മനാ കുട്ടികളിൽ കാണുന്ന ഹെർണിയ മുതൽ കഠിനമായ ജോലികൾ ചെയ്യുന്ന യുവാക്കൾക്കും ഗർഭിണികൾക്കുമൊക്കെ ഇത് വളരാൻ സാധ്യതയുണ്ട്. സാധാരണയായി ഇത് കിടക്കുമ്പോൾ ഈ മുഴ പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമായി പോകും. എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ഇത് പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. തുടക്കത്തിൽ വലിയ വേദനയൊന്നും ഉണ്ടാവത്തില്ല. ഇത് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ നമ്മുടെ ബോഡിയെ നയിക്കുന്നത്. ഇതിൻ്റെ വിവിധ തരങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി സംസാരിക്കാം ഒരു സോങ്ങിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4 കേട്ടോ. നമ്മൾ ബ്രേക്കിന് മുമ്പ് ഹെർണിയ എന്താണെന്ന് പറഞ്ഞല്ലോ. ഇതിന് ശരീരത്തിൽ ഉണ്ടാകുന്ന ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി പല തരങ്ങളുണ്ട്. അതിലൊന്നാണ് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ഇൻഗ്വൈനൽ ഹെർണിയ. ഇത് സാധാരണയായി അടിവയറ്റിലോ തുടകളിലോ ആണ് ഉണ്ടാകുന്നത്. മറ്റൊരു തരമാണ് ആംബ്ലിക്കൽ ഹെർണിയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പുക്കിളിന്റെ ഭാഗത്തായി കാണാറുള്ളതാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലും ഈ അമിത വണ്ണമുള്ളവരിലും ഇത് കൂടാതെ മുൻപ് എന്തെങ്കിലും സർജറി ചെയ്ത ഭാഗത്തെ പേശികൾക്ക് ബലഹീനമായി അവിടെ ഉണ്ടാകുന്ന ഇൻസിഷണൽ ഹെർണിയ വയറിന്റെ മുകൾ ഭാഗത്ത് നെഞ്ചിനോട് ചേർന്ന് വരികയും കടുത്ത നെഞ്ചരിച്ചിൽ ഉണ്ടാകുകയും ചെയ്യുന്ന ഹയാറ്റസ് ഹെർണിയ എന്നിങ്ങനെ പല രൂപങ്ങളിൽ ഇത് വരാം. ഇനി ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചിലരില് ജന്മനാ തന്നെ പേശികൾക്ക് ബലക്കുറവുണ്ടാവും. എന്നാൽ ഭൂരിഭാഗം പേരിലും അമിതമായ ആന്തരിക സമ്മർദ്ദം കൊണ്ടാണ് ഇത് വരുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ജിമ്മിൽ പോയി കൃത്യമായ ബെൽറ്റുകളോ ഗൈഡൻസോ ഇല്ലാതെ അമിത ഭാരം പെട്ടെന്ന് ഉയർത്തുന്നത് വയറ്റിലെ പ്രഷർ വല്ലാണ്ടങ്ങ് കൂട്ടും. അതുപോലെ വിട്ടുമാറാത്ത കടുത്ത ചുമയുള്ളവര്, അല്ലെങ്കിൽ കടുത്ത മലബന്ധം കാരണം ദിവസവും ടോയ്ലറ്റിലിരുന്ന് കഠിനമായി മുക്കുന്നവര് എന്നിവരിലൊക്കെ ഈ പ്രഷർ കാരണം പേശികൾ അകന്ന് ഹെർണിയ വരാം. പുകവലിക്കുന്നവരില് കോശങ്ങളുടെ ബലം കുറയ്ക്കുന്നതും കടുത്ത ചുമ വരാൻ സാധ്യതയുള്ളതും ഈ രോഗസാധ്യത കൂട്ടുന്നുണ്ട് കേട്ടോ. വയറ്റിലോ പുക്കിളിന് ചുറ്റോ ചെറിയൊരു മുഴ വരിക, കുനിയുമ്പോഴും ചുമയ്ക്കുമ്പോഴും അതിന്റെ വലിപ്പം കൂടുക എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയുണ്ട്, അതാണ് സ്ട്രയാങ്കുലേറ്റഡ് ഹെർണിയ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, പേര് കേട്ട് പേടിക്കേണ്ട, എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ കുടലിന്റെ ഭാഗം ആ പേശിയുടെ വിടവിൽ കടുപ്പമായി കുടുങ്ങിക്കിടക്കുകയും അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി അങ്ങ് നിലയ്ക്കുകയും ചെയ്യും. ഈ അവസ്ഥയാണ് സ്ട്രയാങ്കുലേറ്റഡ് ഹെർണിയ എന്ന് പറയുന്നത്. നമ്മുടെ വിരലിൽ ഒരു ചെറിയ റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കി വെച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണിത്. ഈ അവസ്ഥയുണ്ടായ ആ മുഴയുടെ ഭാഗത്ത് കടുത്ത നീലയോ കറുപ്പോ നിറം വരികയും അസഹനീയമായ വേദനയും വിട്ടുമാറാത്ത ഛർദിയും പനിയും ഉണ്ടാകുകയും ചെയ്യും. ഇത് മണിക്കൂറുകൾക്കുള്ളിൽ സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിന്റെ ആ ഭാഗം ചീഞ്ഞു പോവുകയും ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യും. ഈ കാര്യം ഇപ്പം മനസ്സിലായില്ലേ? അതുകൊണ്ട് വയറ്റിൽ വേദനയില്ലാത്ത ചെറിയൊരു മുഴ കണ്ടാൽ പോലും അത് ഒരിക്കലും അവഗണിക്കരുത്. ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ഹെർണയുടെ ഗുരുതരമായ അവസ്ഥകളെക്കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത്. ഇവിടെ കേൾവിക്കാർ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു നഗ്ന സത്യമുണ്ട്. പലരും ഹെർണി എന്ന് കേൾക്കുമ്പോൾ പാരമ്പര്യ വൈദ്യന്മാരുടെ അടുത്തേക്ക് പോകുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് പുരട്ടുകയോ ഹെർണിയ ബെൽറ്റുകൾ വാങ്ങി വയറ്റിൽ കട്ടിക്കങ്ങ് കെട്ടിവെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഹെർണിയയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഗുളികകളോ സിറപ്പുകളോ അല്ലെങ്കിൽ മസാജ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന വിദ്യകളോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം എന്താണെന്നറിയോ? ഇതൊരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ തകരാറാണ്. അതായത് പേശികളിൽ ഉണ്ടായ ഒരു കീറൽ അല്ലെങ്കിൽ ഒരു ദ്വാരം, ആ ദ്വാരം തുന്നി ചേർക്കുകയോ അടയ്ക്കുകയോ ചെയ്യാതെ ഇത് ഒരിക്കലും മാറില്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ബെൽറ്റുകൾ താൽക്കാലികമായ അവയവങ്ങളെ ഉള്ളിലേക്ക് നിർത്തിയേക്കാം, പക്ഷെ രോഗം മാറ്റത്തില്ല. അതുകൊണ്ട് സർജറി മാത്രമാണ് ഹെർണിയയ്ക്കുള്ള ഒരേ ഒരു ശാശ്വത പരിഹാരം. പണ്ടൊക്കെ വയറ് വലിയ രീതിയിൽ കീറി മുറിച്ച് സർജറി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മെഡിക്കൽ രംഗം ഒരുപാട് വികസിച്ചു കഴിഞ്ഞു. ആ ഒരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. വെറും ചെറിയ ദ്വാരങ്ങളിലൂടെ ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി വഴി ഇന്ന് വളരെ എളുപ്പത്തിൽ വേദനയില്ലാതെ ഇത് മാറ്റാം. ഈ സർജറിയിൽ പേശികളുടെ വിടവ് കൃത്യമായി അടച്ച ശേഷം അവിടെ വീണ്ടും ഹെർണിയ വരാതിരിക്കാൻ ഒരു പ്രത്യേക സിന്തറ്റിക് മെഷ്, പലതരത്തിലുള്ള മെഷസ് അവൈലബിൾ ആണ്. പ്രൊലീൻ മെഷ്, തൈ മെഷ്, ഇങ്ങനെ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇനി മെഷ് എന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ വല എന്ന് ഞാൻ പറയാം. ഒരു വല വെച്ച് ഇത് പിടിപ്പിക്കാറുണ്ട്. ഇത് പേശികൾക്ക് ഇരട്ടി ബലം നൽകും. സർജറി കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസത്തിൽ തന്നെ രോഗികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും പറ്റും. ഇതിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഈ ഒരു പ്രൊസീജർ വളരെ സിമ്പിൾ ആണ്. ഇനി ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായി നമുക്കൊരു ബ്രേക്ക് എടുക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചത് ഹെർണി എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതെങ്ങനെ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കണം എന്നതിനെ കുറിച്ചുമാണ്. ശരിയല്ലേ? നമ്മുടെ ശരീരത്തിലെ പേശികൾക്ക് ബലം കുറയ്ക്കാതെ നോക്കുകയും വയറ്റിലെ സമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ ഹെർണിയ വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഇപ്പം മനസ്സിലായില്ലേ? അതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടും എന്നാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒന്നാമതായി, ജിമ്മിൽ പോകുന്നവരോ അല്ലെങ്കിൽ കഠിനമായ ജോലികൾ ചെയ്യുന്നവരോ ആണെങ്കിൽ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത വിധം അമിത ഭാരം പെട്ടെന്ന് ഉയർത്തരുത്. ഭാരം ഉയർത്തുമ്പോൾ എപ്പോഴും നിവർന്നു നിന്ന് കാലുകളുടെ പേശികൾക്ക് സപ്പോർട്ട് നൽകി വേണം ഉയർത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ വയറിലേക്ക് മാത്രം പ്രഷർ കൊടുക്കരുത്. രണ്ടാമതായി, വിട്ടുമാറാത്ത കടുത്ത ചുമയോ അല്ലെങ്കിൽ കടുത്ത മലബന്ധമോ ഉണ്ടെങ്കിൽ ഇത് തുടക്കത്തിലെ ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് മാറ്റുക. കാരണം നിരന്തരമായ ചുമയും മലം പോകാൻ വേണ്ടിയുള്ള നമ്മുടെ മുക്കലും വയറിലെ പേശികളിലെ പതുക്കെ തളർത്തും. പുകവലിക്കുന്ന ശീലമുള്ളവര് ചുമ വരാൻ സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോ അത് ഹെർണിയ സാധ്യത കൂട്ടാനും സാധിക്കും. അതിനാൽ പുകവലി പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ശരീരഭാരം അമിതമാകാതെ നോക്കുക. നാരുകൾ അടങ്ങിയ, അതായത് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ആഹാരം കഴിച്ച് മലബന്ധം വരാതെ സൂക്ഷിക്കുക. ശരീരത്തിൽ എവിടെയെങ്കിലും അസ്വാഭാവികമായ മുഴകൾ കണ്ടാൽ നാണക്കേട് വിചാരിച്ച് ഒളിച്ചു വെക്കാതെ ഒരു നല്ല സർജനെ കണ്ട് ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും. സോ അൻറിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
1: ആലോചനയുണ്ട്, ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
0: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
2: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
3: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
4: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
3: അപ്പൊ കറണ്ട് ബില്ലിന്?
4: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
3: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
4: തീർച്ചയായും.
5: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
6: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
7: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
8: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
9: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
10: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
0: പക്ഷേ വിചാരിച്ചൊന്നും റെഡിയായില്ല.
10: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
0: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
2: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
7: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
11: 360 degree.
12: നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. യെസ്, അപ്പോ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ചെയ്യുന്നതേയും പോലെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാം? നമ്മളെ നടന്നു പോകുന്ന സമയത്ത് ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിക്കാറില്ലേ? അല്ലെങ്കിൽ ഇപ്പോ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് മനസ്സിൽ വരും. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വരും, ചിലപ്പോൾ നല്ല പാട്ട് കേൾക്കുമ്പോൾ വരും. അങ്ങനെ ഐഡിയാസ് പെട്ടെന്ന് ഓരോ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരാറുണ്ട് അല്ലേ? ആ സംഭവം ശരിക്കും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ഒരു ഐഡിയ കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറ് എന്താ, ആ ഈ ഐഡിയ കൊള്ളാം, സൂപ്പർ, ഉറപ്പായിട്ട് ഞാൻ ഈ സംഭവം നാളെ ചെയ്യും എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിക്കും. എന്നാൽ എന്താ സംഭവിക്കാറ്? നാളെ ആവുന്ന സമയത്ത് ആ ഐഡിയ എന്തായിരുന്നു എന്ന് നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്ക് ഓർമ്മ കിട്ടില്ല അല്ലെ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു നല്ല ഇൻഫർമേഷൻ, അല്ലെങ്കിൽ വായിച്ച പുസ്തകത്തിലെ ഒരു നല്ല വരി, അല്ലെങ്കിൽ ഓഫീസിൽ ചെയ്യേണ്ട ഒരു പ്രധാന ടാസ്ക്, ഇങ്ങനെ ദിവസവും നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് ലക്ഷക്കണക്കിന് വിവരങ്ങളാണ്. നമ്മുടെ തലച്ചോറിന്റെ പരമാവധി കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമ്മളിങ്ങനെ കുത്തു നിറയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താ, അത് പലതും നമ്മൾ മറന്നു പോകും. നോർമൽ. ഇത് നമുക്ക് വലിയൊരു രീതിയിലുള്ള സ്ട്രെസ്സും ഒരുപാട് ഒരു ആകുലത ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാ പറയുന്നത് ശരിക്കും. അപ്പോ നമ്മുടെ തലച്ചോറുണ്ടല്ലോ, നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഐഡിയകൾ ഓർത്ത് വെക്കാനുള്ളതല്ല, മറിച്ച് എന്താ പുതിയ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് കൂടിയാണ് അല്ലേ. അപ്പോൾ പിന്നെ ഈ വിവരങ്ങളൊക്കെ എവിടെ നമ്മൾ ശരിക്കും സൂക്ഷിക്കും? ഞാൻ ലോക്കറിലൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. യെസ്, അതിനുള്ള ഒരു അടിപൊളി മോഡേൺ ലൈഫ് സ്റ്റൈൽ ഹാക്കുമായിട്ടാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. സംഭവം എന്താ ഞാൻ പറഞ്ഞുതരട്ടെ. ബ്രെയിൻ, രണ്ടാമത്തെ തലച്ചോറോ സെക്കൻഡ് ബ്രെയിനോ, യെസ് അത് തന്നെയാണ് നമ്മുടെ സ്വന്തം രണ്ടാം തലച്ചോർ. അതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സാധാരണ ഞാൻ കറിയും ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞുതരാറില്ലേ, അതുപോലെ ഇന്ന് നമ്മൾ സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ രണ്ടാം തലച്ചോറ് ഉണ്ടാക്കിയെടുക്കാം? അപ്പോ അതെങ്ങനെയെന്ന് കേട്ടാലോ? കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: What is second brain? ഈ ഒരു ചോദ്യം കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്തോ സയൻസ് ആണ് ഫീൽ ചെയ്തോ? കേൾക്കുമ്പോൾ എന്തോ സയൻസ് ഫിക്ഷൻ സിനിമകളിലെ പോലെ ഒരു റോബോട്ടിക് തലച്ചോറാണോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. അതാണ് അതല്ല സംഭവം. അതായത് അതെന്താ ഞാൻ ദേ പറഞ്ഞുതരാം. അപ്പൊ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സുമായി. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും ആശയങ്ങളും പ്ലാനുകളും ഈ സിനിമാറ്റിക് ആയിട്ട് കുറിച്ചു വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ സ്റ്റോറേജ് സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, സെക്കൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫോണിലെ നോട്ട്സ് അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ ടൂളുകളൊക്കെ ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുമ്പോൾ നോട്ട് പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കാറില്ലേ, അതിന്റെ ഒരു ആധുനിക ഡിജിറ്റൽ രൂപമാണെന്നുള്ളൂ കേട്ടോ ഇതാ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം മുൻപ് നിങ്ങൾ ചിന്തിച്ച ഒരു കാര്യം അല്ലെങ്കിൽ വായിച്ച ഒരു വിവരം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ വിരൽ തുമ്പിൽ തിരഞ്ഞു പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും എന്നതാണ്. അപ്പോൾ ഇത് വെറും ഒരു നോട്ട്സ് എഴുതലല്ല, മറിച്ച് എന്താ നമ്മുടെ ചിന്തകളെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയെയും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വലിയൊരു കല തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും വേറെ ലെവലിലേക്ക് മാറ്റാനായിട്ട് ഈ ഒരു വിദ്യ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പണം ട്രാക്ക് ചെയ്യുന്നത് പോലെ അറിവുകളെ ട്രാക്ക് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ഫോർമുലയാണ് ഇനിതേ 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ കേൾക്കാൻ ദേ നിങ്ങൾ റെഡി ആയിക്കോളൂ. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് സ്റ്റേ വിത്ത് ഹലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അങ്ങനെ സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോവാണ് 360 ഡിഗ്രിയിൽ അല്ലേ. ഒരു സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാനായിട്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന തിയാഗോ ഫോർട്ടെയുടെ കോഡ് എന്ന മാതൃക ഫോർമുലയാണ് നമ്മളും പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ഒന്നാമത്തെ അക്ഷരമായിട്ടുള്ള സി, ഈ സി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്യാപ്ചർ. ക്യാപ്ചർ അഥവാ പിടിച്ചെടുക്കുക എന്നതാണ്. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എന്ത് കുഞ്ഞു കാര്യമായിക്കോട്ടെ അപ്പോൾ തന്നെ ഫോണിലെ നോട്ട്സ് ആപ്പിലേക്ക് എഴുതിയിടുക. അപ്പൊ പറയുകയാണെങ്കിൽ ഒരു നല്ല പാട്ടിന്റെ വരിയോ, അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടൊരു നല്ല ഫിനാൻസ് ടിപ്പോ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് പറഞ്ഞ നല്ലൊരു ബിസിനസ് ഐഡിയോ ആകട്ടെ, ഞാൻ ഇത് പിന്നീട് ഓർത്ത് വെച്ചോളാം എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. കാരണം ആ ഒരു നിമിഷം കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് അത് ഡിലീറ്റ് ചെയ്ത് കളയും അല്ലെ. അതുകൊണ്ട് അപ്പോൾ തന്നെ അത് ഡിജിറ്റൽ ആയിട്ട് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ യഥാർത്ഥ തലച്ചോറിന് വലിയൊരു റിലാക്സേഷൻ കിട്ടുന്നുള്ളതാണ്. ഞാനിന്ന് മറന്നു പോകുമോ എന്നൊരു ഭയമൊക്കെ മാറുന്നതോടെ തന്നെ മനസ്സ് കൂടുതലായിട്ട് എന്താവും, റിലാക്സ് ആവും, ശാന്താവും അല്ലെ. അപ്പോ ഇനി ഈ വിവരങ്ങളെ എങ്ങനെ തരംതിരിക്കാം, ആ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ലിസണിംഗ് അഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, കോഡ്. കോഡിൽ സി എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? സെക്കൻഡ് ബ്രെയിൻ ക്രിയേഷനിൽ സി എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓയാണ്. ഫോർമുലയിലെ രണ്ടാമത്തെ അക്ഷരമായിട്ടുള്ള ഓ സൂചിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ?

നൈസ്, അഥവാ തരംതിരിക്കുക എന്നതാണ് കേട്ടോ. ഈ വിവരങ്ങൾ വെറുതെ വാരിക്കൂട്ടി എഴുതി വെച്ചാൽ അത് പിന്നീട് ആവശ്യമുള്ളപ്പോൾ കണ്ടെത്താനായിട്ട് പറ്റില്ല അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇവയെ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഓരോ ഫോൾഡറുകളായിട്ട് മാറ്റിയെടുക്കാം. ഇതിനായിട്ട് പറ എന്നൊരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. അതെന്താ സംഭവം അറിയോ, അതായത് ഇപ്പൊ നിങ്ങളുടെ പ്രൊജക്ട് പറ എന്ന് പറഞ്ഞാൽ വെറുതെ പറയാന്നുള്ളതല്ല കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങളുടെ പ്രൊജക്ടുകൾ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മേഖലകൾ, ഏരിയാസ്, അപ്പൊ ഏ വന്നു. ഭാവിയിലേക്കുള്ള ആവശ്യമുള്ള റിസോഴ്സുകൾ, അവിടെയാണ് റിസോഴ്സിന്റെ ആണ് ആറ് വന്നത്. പിന്നെ പഴയ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ആർക്കൈവ്സ്, അവിടെയാണ് ഏ വന്നത്. ഇങ്ങനെ നാല് മെയിൻ ഫോൾഡറുകൾ നിങ്ങളുടെ നോട്ട്സ് ആപ്പിൽ ഉണ്ടാക്കാന്നുള്ളതാണ്. അതാണ് ഈ പറ എന്ന് ഞാൻ ഷോർട്ട് ഫോം ആക്കി പറഞ്ഞു കേട്ടോ. പ്രൊജക്ട്, ഏരിയ, റിസോഴ്സ്, ആർക്കൈവ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ഒരു ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, ആപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് പ്രൊജക്ട് ഫോൾഡറിലായിരിക്കും വരുന്നുണ്ടാവാം. ഇപ്പൊ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളാണെങ്കിലോ ഏരിയ ഫോൾഡറിൽ വരും. ഇങ്ങനെ കൃത്യമായി വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ ഒരു മടിയും കൂടാതെ ഇത് നമുക്ക് എടുത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് ഈ ഒരു ഫോർമാറ്റ് നോക്കണം. അപ്പൊ ഓർഗനൈസ് സ്മാർട്ട്ലി എന്നുള്ളതാണ് രണ്ടാമത്തെ റൂൾ കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ്, ഡി എന്തായിരിക്കും? ഡി എന്താണെന്ന് അറിയാനായിട്ട് ദേ ഒരു ചെറിയൊരു ബ്രേക്ക് അനിവാര്യമാണ്. ആ ബ്രേക്കിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോ കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. മടങ്ങിയെത്താം 360 ഡിഗ്രിയിലേക്ക് ടിപ്സ് ആൻഡ് ട്രിക്സുമായി. കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഡി എ പറയാൻ പോവാണ്. കോഡിലെ ഡി എന്താണ്? ഫോർമുലയിലെ മൂന്നാമത്തെ അക്ഷരമായിട്ടുള്ള ഈ ഡി സൂചിപ്പിക്കുന്നത് ഡിസ്റ്റിൽ അഥവാ ശുദ്ധീകരിക്കുക എന്നതാണ് കേട്ടോ. ഡിസ്റ്റിൽ അതായത് നമ്മളൊരു വലിയ ആർട്ടിക്കിൾ വായിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറുള്ള ഒരു പോഡ്കാസ്റ്റ് കേൾക്കുകയോ ഒക്കെ ചെയ്താൽ അത് മുഴുവനായിട്ട് നമുക്ക് സെക്കൻഡ് ബ്രെയിനിൽ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 20% കാര്യങ്ങൾ മാത്രം ചുരുക്കി എഴുതുക എന്നതാണ്. അപ്പോൾ ഭാവിയിൽ നമ്മൾ ആ നോട്ട്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ആ വലിയ പുസ്തകം വീണ്ടും വായിക്കേണ്ടി വരരുത് അല്ലേ. അത് ഇരട്ടിപ്പണിയാവരുത്, അതാണ് സംഭവം. അപ്പം ആ കുറിപ്പിലെ ബോൾഡ് ചെയ്ത വരികൾ മാത്രം വായിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു വിഷയം എന്താണെന്നൊരു 30 സെക്കൻഡിനുള്ളിൽ മനസ്സിലാകണമെന്നൊരു കാര്യമുണ്ട്. ഇതിനെയാണ് സ്മാർട്ട് സമ്മറൈസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. സ്മാർട്ട് സമ്മറൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വിവരങ്ങളുടെ വലിയ പ്രളയത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മുത്തുകൾ മാത്രം ഇങ്ങനെ പെറുക്കിയെടുക്കാനായിട്ട് ഈ ഒരു ശീലം നമ്മളെ സഹായിക്കണം എന്നാണ്. അടുത്തതായിട്ട് വരുന്നത് ഫോർമുലയിലെ ഏറ്റവും വലിയ ഒരു മാജിക്കിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. Keep on listening, Aliyah from 90.4 KTKT, go to Kudam.

ചെയ്തു വെച്ച എല്ലാ അറിവുകളും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു സെക്കൻഡ് ബ്രെയിൻ പൂർണ്ണമാവുന്നത്, അല്ലെ? ഓഫീസിൽ ഒരു പുതിയ പ്രൊജക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വലിയ തീരുമാനം എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് ബ്രെയിൻ തുറന്നാൽ മതി, അല്ലെ? ഇതിനു വേണ്ടി ഒരു സോഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ വർഷങ്ങളായിട്ട് നിങ്ങൾ ശേഖരിച്ച വിദ്യകൾ അവിടെ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇപ്പൊ പൂജ്യം അഥവാ ബ്ലാങ്ക് സ്ക്രീനിൽ ഒരു കാര്യം തുടങ്ങുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള അറിവുകളുടെ ഒരു വലിയൊരു കഷ്ണത്തിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു പുതിയ കാര്യം തുടങ്ങുന്നത് എങ്കിൽ ഈസി അല്ലേ സംഭവം? യെസ്, അത് ഭയങ്കര ഈസി ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ട കുറച്ച് ഡിജിറ്റൽ ടൂളുകളുണ്ട്. ആ ടൂളുകൾ കൂടി ഞാൻ എന്തായാലും പറഞ്ഞുതരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: അങ്ങനെ നമ്മൾ ഇന്ന് പറഞ്ഞത് കോഡിനെ പറ്റിയിട്ടാണ്. അതായത് സെക്കൻഡ് ബ്രെയിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനായി യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ്, ഡിജിറ്റൽ ടൂൾസ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ഒരു സെക്കൻഡ് ബ്രെയിൻ ലൈഫ് സ്റ്റൈൽ തുടങ്ങാൻ വേണ്ടിയിട്ട് വലിയ ചിലവുള്ള സോഫ്റ്റ്വെയറുകളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഡിഫോൾട്ട് നോട്ട്സ് ആപ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ആപ്പിൾ നോട്ട്സ് ഉണ്ട്, ഗൂഗിൾ കീപ്പ്, ഇതിനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി കുറച്ചുകൂടി അഡ്വാൻസ് ആയി ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ നോട്ടോയിൻ അല്ലെങ്കിൽ ഒബ്സീഡിയൻ അല്ലെങ്കിൽ വൺ നോട്ട് പോലുള്ള സൗജന്യ ആപ്പുകൾ കൂടി പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഏത് ആപ്പ് തിരഞ്ഞെടുക്കുന്നു എന്നതിലല്ല ശരിക്കിനും, അതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിലാണ് ഇതിലൊരു കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് മാറ്റിവെച്ച് അന്ന് ഫോണിൽ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്താ കൃത്യമായ ഒരു ഫോൾഡറിലേക്ക് മാറ്റുന്ന ഒരു ശീലം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കുഞ്ഞു ഡിജിറ്റൽ ശീലം നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നല്ല രീതിയിൽ കുറയ്ക്കും എന്ന് മാത്രമല്ല ആളുകൾക്കിടയിൽ നിങ്ങളെ ഭയങ്കര ഒരു അറിവുള്ള സ്മാർട്ടായ ഒരാളായിട്ട് മാറ്റാൻ കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ.

360 degree. ഫ്രണ്ട്സ്, വിവരങ്ങൾ ഒരുപാടുള്ള ഈ ഒരു ലോകത്ത് അത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിച്ച് നമ്മുടെ തലച്ചോറിനെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തണോ? വേണ്ട, അതിനെ അത് ഈ സാങ്കേതിക വിദ്യയെ സ്മാർട്ടായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി അല്ലേ. ഒരു സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കിയെടുത്താൽ മറവി എന്ന പ്രശ്നത്തെ നമുക്ക് ജീവിതത്തിൽ നിന്ന് എക്കാലത്തേക്കും പൂട്ടിക്കെട്ടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ നിങ്ങളുടെ ഫോണിലെ നോട്ട്സ് ആപ്പ് തുറന്നു ഒരു കോഡ് ഫോർമുല പരീക്ഷ നോക്കാട്ടോ. നിങ്ങളുടെ ഐഡിയകളും ചിന്തകളും എപ്പോഴും എപ്പോഴും ഇങ്ങനെ നിങ്ങൾക്ക് അതിനെ ഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റണം, അതാണ് സംഭവം. അപ്പോൾ ഈ പുത്തൻ ലൈഫ് സ്റ്റൈൽ ആശയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. കൂടാതെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് ഞാൻ ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരും. അതുവരേക്കും till then it's me RJ Ailia signing off. Studying with Ahilya from 90.4 KTK കേട്ട് കൂട്ടുകൂടാം.

ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
5: ഓഫർ കണ്ടിട്ട്
4: ഡിസ്കൗണ്ട് ഉണ്ടോ?
5: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
4: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: വിശ്വസ്തയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ August 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
9: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹ്ലിയ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹ്ലിയ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: It's rhythm of Palakkad.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
2: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാളെ മഹാബലിപുരത്ത് ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 4 റെയിൽവേ പദ്ധതികളും 1 ദേശീയപാത

0: പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുമെന്നും 6,448 ഗ്രാമങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. ഇവിടെ നിന്നുള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നടപ്പാക്കിയിട്ടുള്ള സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രാവിഷ്കൃത PM പോഷൺ പദ്ധതിയുടെ ഭാഗമായി 9 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം നൽകുന്നത് സംബന്ധിച്ച് കേന്ദ്രം സംസ്ഥാനത്തിന്റെ അഭിപ്രായം തേടിയിരുന്നു. കഴിഞ്ഞ മാസം കേരളം ഇതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഓണത്തിന് ഹോർട്ടികോർപ്പിന്റെയും VFPCK യുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം 2,000 ഓണച്ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷിമന്ത്രി. AAY വിഭാഗത്തിന് നൽകുന്ന 6,00,000 സൌജന്യ ഓണക്കിറ്റുകളിൽ 4,32,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായി സപ്ലൈകോ. നാളെയോടെ മുഴുവൻ കിറ്റുകളും റേഷൻ കടകളിൽ ലഭ്യമാക്കും. ഓണവിപണിയുടെ ഭാഗമായി കഴിഞ്ഞ 19 ദിവസത്തിനിടെ സപ്ലൈകോ 207 കോടി രൂപയുടെ വിറ്റുവരവ് നേടിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും മികച്ച വിളവ്. ഓണക്കനി, നിറപ്പൊലിമ എന്നീ പേരുകളിലാണ് പദ്ധതി നടപ്പാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജില്ലയിലെ വിവിധ CDSകളിൽ 1,697 JLG ഗ്രൂപ്പുകൾ മുഖേന 1,169 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും 1,009 JLG കൾ 450 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷിയുമാണ് ചെയ്തത്. ഓണക്കനിയുടെ ഭാഗമായി പയർ, വെണ്ട, കക്കിരി, പച്ചമുളക്, വഴുതന, മത്തൻ, പച്ചക്കായ തുടങ്ങിയവയും നിറപ്പൊലിമയുടെ ഭാഗമായി ചെണ്ടുമല്ലി, ആഫ്രിക്കൻ മാരിഗോൾഡ് എന്നിവയുമാണ് നട്ടുവളർത്തിയത്. കുടുംബശ്രീ JLG കൾക്ക് ആവശ്യമായ ബാങ്ക് വായ്പ, പലിശ സബ്സിഡി എന്നിവ കുടുംബശ്രീയിലൂടെ ലഭ്യമാക്കി. കുടുംബശ്രീ ഓണം വിപണന മേളകളിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്.
0: വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മറ്റന്നാൾ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഓഗസ്റ്റ് 21 മുതൽ 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ. 2026 മാർച്ച് 11 നും May 6 നും ഇടയിൽ നടന്ന ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവുണ്ടായെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരവകുപ്പ് മന്ത്രിക്ക് കത്ത് കൈമാറിയത്. ഇത് സംബന്ധിച്ച ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരായ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതിക്ക് 50 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി VE അബ്ദുൾ ഗഫൂർ. പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600-ൽ നിന്നും 1,000 രൂപയായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. 372 റൺസ് വിജയലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ ശ്രീലങ്ക 2-ാം ഇന്നിംഗ്സിൽ 206 പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ സ്പിന്നർ മാനവ് സുതാർ 6 വിക്കറ്റ് നേടി ടീമിനെ മിന്നും ജയത്തിലേക്കെത്തിച്ചു. ഇതോടെ 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. ഈ മാസം 23-നാണ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ്. കേരള ക്രിക്കറ്റ് ലീഗിന് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് ടൂർണമെന്റായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസൺ നാളെ ആരംഭിക്കുകയാണ്. നാളെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. 17 ദിവസം നീളുന്ന ഈ 2020 ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5-നാണ്. മുൻവർഷങ്ങളിലെ പോലെ ബാറ്റിംഗിന് അനുകൂലമായ റൺ ഒഴുക്കിന് വഴി തുറക്കുന്നതായിരിക്കും ഇത്തവണത്തെയും പിച്ചിന്റെ സ്വഭാവം എന്നാണ് വിലയിരുത്തുന്നത്.
0: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 325 പോയിന്റ് നഷ്ടത്തിൽ 76,909. നിഫ്റ്റി 76 പോയിന്റ് ഇടിഞ്ഞ് 24,078 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,13,640 രൂപയും ഗ്രാമിന് 14,205 രൂപയുമാണ് ഇന്നത്തെ വില. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ജീവനക്കാർക്ക് 20% ബോണസും 10,000 രൂപ ഓണം അഡ്വാൻസും അനുവദിക്കാൻ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. ഇതിനായി RPL 15,00,000 രൂപ കടമെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ മഹാബലിപുരത്ത് നാളെ ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
2: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
1: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
3: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കെ എച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ FM. വണക്കം, വെൽക്കം. ഇത് അഹല്യ FM ആൻഡ് ഇത് നമ്മ നേരം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഒരു ചിന്ന ക്വസ്റ്റ്യൻ, നമ്മൾ ഡെയിലി ലൈഫിൽ എവ്വളോ മരങ്ങളെ പാക്കുറോം? റോഡിൽ പോകുമ്പോൾ, ബസ് വിൻഡോയിൽ പാക്കുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, ആ ഓണസ്റ്റ്ലി നമ്മൾ എത്ര മരങ്ങളോട് പേര് തിരിഞ്ചിക്കിട്ട് പാക്കുറോം? മോസ്റ്റ് ഓഫ് ദ ടൈം അതോ ഒരു ട്രീ ഇരിക്കു അവ്വളോതാ. ആനാ അന്ന ട്രീക്ക് ഒരു സ്റ്റോറി ഇരിക്കും. ഒരു മരം നമ്മൾക്ക് ഷെയ്ഡ് കൊടുക്കും, ഒരു മരം ഫുഡ് കൊടുക്കും, മെഡിസിൻ. ഒരു മരം നമ്മ ചൈൽഡ്ഹുഡ് മെമ്മറി. ഇന്നും ചില മരങ്ങൾ നമ്മൾ ലിറ്ററേച്ചറോട, ടെമ്പിൾസോട, കൾച്ചറോട് കണക്ട് ആയിരിക്കും. നമ്മ തമിഴ് കൾച്ചറിലെ മരങ്ങൾക്ക് രൊമ്പ സ്പെഷ്യൽ പ്ലേസ് ഇരിക്കു. പനൈമരം നാ തമിഴ്നാടോട ഐഡന്റിറ്റി, ആലമരം, വേപ്പമരം, തെന്നമരം, മാമരം, വന്നിമരം, പുന്നൈമരം, അപ്പി എവ്വളോ മരങ്ങൾ ഇരിക്കുല്ലേ. സോ ഇനിക്ക് നമ്മ ഒരു ഫോറസ്റ്റ് ട്രിപ്പ് പോകലാം. നമ്മ മെമ്മറീസ്ക്കുള്ള ഒരു ട്രീ വാക്ക് പോക പോറോം. 6 trees, 6 stories. ആൻഡ് മേ ബി ഇന്ന ഷോ മുടിഞ്ചതുക്കു അപ്പുറം ഉങ്ക പക്കത്തില് ഇരിക്കുന്ന ഒരു മരത്തെ കൊഞ്ചം ഡിഫറെന്റാ പാപ്പീങ്ക. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. മുതൽ പാട്ട് ഉങ്ങൾക്കാക കിഴക്ക് ചീമയിലെ പടത്തിലിരുന്ന് ആത്തങ്കര മരം. ഈ പാട്ടുക്ക് അപ്പുറം വി വിൽ ബി റൈറ്റ് ബാക്ക്. ഇത് അഹല്യ FM, ഇത് നമ്മ നേരം, ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു.
6: ആത്തങ്കര മരമേ,

0: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: നീല, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
3: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
2: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
5: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 കഴിയട്ടെ.
5: 45
2: മൈജി ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 ഒരു 100,000 വീതം തുടങ്ങി ബി എം ഡബ്ല്യു വരെയുള്ള ഗിഫ്റ്റ് അടിച്ച 45 കിട്ടും.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
7: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
1: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

0: What did you say?
1: In hrudaya kootile nin hrudayam kolkumo iru uyirgal cherkumo.
2: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
3: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മൾ വലിയ വാശിയോടെ നേടിയെടുത്ത ചില വിജയങ്ങളുണ്ടല്ലേ, ചില അവാർഡുകൾ, ചില സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ അഭിമാനത്തോടെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കും. പക്ഷെ ആ വിജയത്തിൻ്റെ കൊടുമുടിയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ട്. ആ കൊടുമുടിക്ക് തറക്കല്ലിട്ടത് നമുക്ക് വേണ്ടി സ്വയം മണ്ണായി തീർന്ന, നമുക്ക് വേണ്ടി തോറ്റു തന്ന ചില മനുഷ്യരാണ്. ശരിയല്ലേ? ഓർമ്മയുണ്ടോ പണ്ട് അച്ഛൻ്റെ വിരലിൽ തൂങ്ങിയിട്ട് നടക്കുമ്പോൾ നമ്മൾ വാശി പിടിച്ചിട്ടുണ്ട്, എനിക്ക് അച്ഛനേക്കാൾ മുന്നിലെത്തണം എന്ന്. അന്ന് അച്ഛൻ പതുക്കെ നടന്ന് നമ്മളെ വിജയിപ്പിച്ചു. നമ്മൾ ജയിച്ചു എന്ന് കരുതി കൈകൊട്ടിച്ചിരിക്കുമ്പോൾ പിന്നിൽ തോറ്റു നിൽക്കുന്ന അച്ഛൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. അത് തോൽവിയുടെ സങ്കടമായിരുന്നില്ല, മറിച്ച് തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ജയിച്ചു കാണുന്ന ഒരു അച്ഛൻ്റെ സാറ്റിസ്ഫാക്ഷനായിരുന്നു. അവിടെ തുടങ്ങിയതാണ് നമ്മുടെ വിജയം. നമുക്ക് വേണ്ടി തോറ്റു തരുന്നവരുടെ തണൽ അല്ലേ. നമ്മൾ വളർന്നു, വാശി വന്നു, വാശികൾ നമ്മുടെ കൂടി, ചിലപ്പോൾ വീട്ടുകാരോട്, ചിലപ്പോൾ പ്രിയപ്പെട്ടവരോട്. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ മറുത്തു പറയാൻ 100 കാരണങ്ങളുണ്ടായിട്ടും സ്നേഹം കൊണ്ട് മാത്രം നീ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അമ്മ വിളമ്പി തന്ന ആ ചോറിൽ തനിക്ക് വേണ്ട മീൻ കഷ്ണം കൂടെ നമുക്ക് തന്നിട്ട് എനിക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോൾ തോറ്റു തരുന്നത് അമ്മയുടെ വിശപ്പായിരുന്നു. പഠിക്കാൻ പണമില്ലാതെ വിഷമിക്കുമ്പോൾ സ്വന്തം സ്വപ്നങ്ങൾ പണയപ്പെടുത്തി നമുക്ക് വഴികാട്ടി തരുന്ന സഹോദരങ്ങളുണ്ട്, അവർ തോറ്റു തരുന്നത് അവരുടെ ലൈഫാണ്. നമ്മൾ ഈ വാശി പിടിച്ച് നേടിയ ഓരോ വിജയത്തിന് പിന്നിലും ഇത്തരം 1000 തോൽവികളുണ്ട്. നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രം ലോകത്തിന് മുന്നിൽ തോറ്റുകൊടുക്കുന്ന പാവ മനുഷ്യരുടെ നിശബ്ദമായ സ്നേഹമുണ്ട്. പക്ഷേ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യരെയൊക്കെ അങ്ങ് മറന്നുപോകും. എൻ്റെ മിടുക്ക്, എൻ്റെ അധ്വാനം എന്ന് നമ്മൾ അഹങ്കരിക്കും. നമ്മൾ ജയിക്കാൻ വേണ്ടി തോറ്റു തന്ന ആ പാവങ്ങളെ, വിവരമില്ലാത്തവരെ, തോറ്റവരെ, നിങ്ങളെ കൊണ്ട് എന്തിന് സാധിക്കും, നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തും. ഒന്ന് ഓർക്കണം, അവർ തോറ്റതേ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടൊന്നുമല്ല, അവർക്ക് നമ്മളേക്കാൾ സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മൾ ജയിച്ചു കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം മതി അവർക്ക് ജീവിതകാലം മുഴുവൻ ആ തോൽവികൾ സഹിക്കാനായിട്ട്. ഇന്ന് ഈ നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരുടെയൊക്കെ നെഞ്ചിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ ഈ വിജയങ്ങൾ ആഘോഷിക്കുന്നത്? നമുക്ക് വേണ്ടി തോറ്റു തന്ന ആ വലിയ മനുഷ്യരെ ഒന്ന് വിളിക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ നമുക്ക് കഴിയുന്നുണ്ടോ? വിജയങ്ങൾ നല്ലതാണ്, പക്ഷെ ആ വിജയങ്ങൾ നമ്മളെ അഹങ്കാരികളാക്കരുത്. നമുക്ക് വേണ്ടി തോറ്റു തന്ന ആ നിഷ്കളങ്കരായ മനുഷ്യരോടുള്ള കടപ്പാട് എന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കാരണം അവരില്ലായിരുന്നെങ്കിൽ നമ്മളെന്നും ആ പഴയ വാശിക്കാരൻ കുട്ടി മാത്രമായി ഒരിടത്തങ്ങനെ ഒതുങ്ങിപ്പോയേനെ.

0: സ്റ്റോറി ഓഫ് ലൈഫ്
1: ലൈറ്റർ യുവർ ലൈഫ്. നമ്മൾ കണ്ണാടിയിൽ നോക്കാറില്ലേ? എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കാറില്ലേ? അങ്ങനെ നോക്കുമ്പോഴേ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ്. അതോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ എടുത്തണിഞ്ഞിട്ടുള്ള ഒരു മുഖംമൂടിയാണ്? നമ്മുടെയൊക്കെ ലൈഫിൽ വലിയൊരു പേടിയുണ്ട്. വലിയൊരു പേടിയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണെന്നറിയോ? മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുമോ എന്നത്. ആ ഒരു പേടി കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മുടെ സംസാരം, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഇഷ്ടങ്ങൾ എല്ലാം മറ്റൊരാൾക്ക് വേണ്ടിയാക്കി മാറ്റുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുമ്പോൾ അവിടെ സ്നേഹിക്കപ്പെടുന്നത് നിങ്ങളല്ല, മറിച്ച് നിങ്ങൾ അഭിനയിക്കുന്ന ആ ഒരു കഥാപാത്രമാണ്. ആ അഭിനയം എത്ര കാലം തുടരാനായിട്ട് നിങ്ങൾക്ക് കഴിയും? ഉള്ളിലെ യഥാർത്ഥ മനുഷ്യൻ ഇങ്ങനെ ശ്വാസം മുട്ടി മരിക്കും അല്ലേ? ഒരു കാര്യം ഓർക്കുക, ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങളൊന്നും ചെയ്യരുത്, ഒന്നും മാറരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടാൻ 1000 ആൾക്കാർ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കുറവുകളെയും നിങ്ങളുടെ കുറ്റങ്ങളെയും നിങ്ങളുടെ ആ പഴയ സ്വഭാവങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന ചുരുക്കം ചിലർ മതി ജീവിതത്തിൽ. അങ്ങനെയുള്ള ശരിയായ ആളുകൾ യഥാർത്ഥം നിങ്ങളെ ഇഷ്ടപ്പെടും. മനസ്സിലായോ? നിങ്ങളൊരു പുസ്തകമാണ് എന്ന് കരുതുക. ആ പുസ്തകത്തിൻ്റെ പുറം ചട്ട കണ്ട് ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾക്ക് വേണ്ടത്. ഉള്ളിലെ വരികൾ വായിച്ച് അതിലെ വേദനയും സന്തോഷവും മനസ്സിലാക്കി നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ, നിങ്ങളുടെ കൂടെയുള്ള യഥാർത്ഥ മനുഷ്യർ. അവർക്ക് മുന്നിൽ നിങ്ങൾ അഭിനയിക്കേണ്ടി വരില്ല. അവർക്ക് മുന്നിൽ നിങ്ങൾക്ക് ഉറക്കെ ചിരിക്കാം, സങ്കടം വരുമ്പോൾ കരയാം, തോറ്റുപോകുമ്പോൾ തളർന്നിരിക്കാം. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ലോകത്തിന് ഒരു നുണ നൽകുകയാണ്. ആ നുണ വിശ്വസിച്ച് ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു മാറ്റം തുടങ്ങും. ലോകത്തിന് വേണ്ടി നിങ്ങളെ മാറ്റാതിരിക്കുക. ലോകം നിങ്ങളെ മാറ്റാൻ ശ്രമിച്ചാലും ഇതാണ് ഞാനെന്ന് ഉറക്കെ പറയുക. ആരെങ്കിലും നിങ്ങളെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ, കാരണം അവർ നിങ്ങളെയല്ല, അവരുടെ സങ്കല്പത്തിലുള്ള ഒരാളെയാണ് സ്നേഹിച്ചിരുന്നത്. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സമാധാനമുണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ പ്രണയിക്കുക. ശരിയായിട്ടുള്ള സമയത്ത് ശരിയായ മനുഷ്യര് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളായതുകൊണ്ട് മാത്രമായിരിക്കും. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക, കാരണം ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളടോ.

0: സ്റ്റോറി ഓഫ് ലൈഫ്
1: ലൈറ്റർ യുവർ ലൈഫ്. നമ്മൾ എത്ര സിമ്പിളായിട്ടാണ്, എത്ര ലാഘവത്തോടെയാണ് മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. ഞാൻ കൂടെ ഉണ്ടാകും, ഞാൻ അത് ചെയ്തു തരാം, നമുക്കൊരുമിച്ച് നിൽക്കാം, അങ്ങനെ എത്ര എത്ര വാക്കുകൾ. പക്ഷെ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ, നിങ്ങൾ വെറുതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കിൻ്റെ പുറത്ത് ഒരായുസിൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്ത് കൂട്ടി കാത്തിരിക്കുന്ന ചില മനുഷ്യരുണ്ടാകും. വാക്ക് പാലിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് മറ്റൊരാൾക്ക് നൽകുക. കാരണം ഒരു വാക്കിനാൽ മാത്രം നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾ കുന്നോളം ഉയരത്തിലെത്തിയിട്ടുണ്ടാകും ചിലരുടെയൊക്കെ ഉള്ളിൽ. നമുക്ക് നമ്മൾ പറഞ്ഞ ഒരു വാക്ക് ജസ്റ്റൊരു വാക്ക് മാത്രമായിരിക്കും, ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രമായിരിക്കും. പക്ഷെ അവർക്ക് അതൊരു തണലാണ്, ഒരു പ്രതീക്ഷയാണ്, ഒരു പക്ഷേ ജീവിക്കാനുള്ള ഏക കാരണവുമായിരിക്കും. ആ കുന്നോളം ഉയരത്തിലുള്ള സ്വപ്നങ്ങളുടെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ വാക്ക് പാലിക്കാതെ ഒരു കല്ലെടുത്തെറിയുന്നത്, ആ കൊട്ടാരം തകർന്നു വീഴുമ്പോൾ അതിനടിയിൽ പെട്ടുപോകുന്നത് ഒരു മനുഷ്യൻ്റെ വിശ്വാസമായിരിക്കും. ഒരാൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വാക്കിൽ പിടിച്ച് ഒരു കടൽ നീന്തിക്കടക്കാനായിട്ട് ഇറങ്ങുകയാണ്. പകുതി ദൂരമെത്തുമ്പോൾ നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ എങ്ങനെ കരപറ്റും? വാക്കുകൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ മുറിവേൽക്കുന്നത് ശരീരത്തിനല്ല, അത് മനസ്സിനാണ്. ആ മുറിവ് ഉണങ്ങാനായിട്ട് ചിലപ്പോൾ ഒരു ജന്മം തന്നെ വേണ്ടി വരും. പലപ്പോഴും നമ്മൾ വാക്ക് നൽകുന്നത് ആ ഒരു നിമിഷത്തെ സന്തോഷത്തിനോ അല്ലെങ്കിൽ ഒരാളെ താൽക്കാലികമായിട്ട് ആശ്വസിപ്പിക്കാനോ ഒക്കെ ആകും അല്ലേ. പക്ഷേ ആ ആശ്വാസം പിന്നീട് വലിയൊരു ചതിയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ട്, അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. മറ്റൊരാളുടെ ഉള്ളിലെ പ്രതീക്ഷകളെ തകർക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. വാക്ക് പാലിക്കാൻ കഴിയില്ല എങ്കിൽ എനിക്ക് കഴിയില്ല എന്ന് പച്ചയായി പറയുന്നതാണ് ഏറ്റവും വലിയ ആത്മാർത്ഥത. അത് ആ നിമിഷം അവർക്ക് വേദന ഉണ്ടാക്കിയേക്കാം, പക്ഷേ അവരെ തെറ്റായ ഒരു പ്രതീക്ഷയുടെ തടവറയിൽ ഇടില്ലല്ലോ. വാക്കുകൾക്ക് മൂർച്ചയുണ്ട്, അത് മറ്റൊരാൾക്ക് താങ്ങാകാനും ഉപയോഗിക്കാം, അവരെ തകർക്കാനും ഉപയോഗിക്കാം. ഒരാൾക്ക് വാക്ക് കൊടുക്കുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ തൊട്ട് ഒന്ന് ചോദിക്കണം, ഇതെനിക്ക് പാലിക്കാൻ കഴിയുമോ എന്ന്. മറ്റൊരാളുടെ ഉള്ളിൽ കുന്നോളം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന സ്വപ്നങ്ങളെ തകർക്കാതിരിക്കുക, വാക്കുകളിൽ സത്യസന്ധത പുലർത്തുക. കാരണം കൈവിട്ട വാക്ക് അത് പോയി തന്നെയാണ്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ August 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? അത്യാവശ്യം ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: മലയാളികളുടെ ഹൃദയം കവർന്ന അനേകം അനശ്വര ഗാനങ്ങളുടെ ശബ്ദം, ദ വൺ ആൻഡ് ഓൺലി ജി വേണുഗോപാലിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. വളരെ മധുരവും ഭാവസമ്പന്നവുമായിട്ടുള്ള ഒരു ശബ്ദത്തിലൂടെ ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയായി നമ്മുടെ മലയാള സിനിമയിലും ആൽബങ്ങളിലും ഒക്കെയായി അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയ ഒരു ഗായകൻ. സംഗീതത്തോടുള്ള സമർപ്പണവും വളരെ ഹൃദയസ്പർശിയായ ഒരു ആലാപന ശൈലിയുമാണ് അദ്ദേഹത്തെ ഇക്കാലത്തെയും പ്രിയ ഗായകരിൽ ഒരാളാക്കി മാറ്റുന്നത്. സ്വഭാവത്തിലും ഒരു മെലഡിയുള്ള ഒരു പാട്ടുകാരൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നമ്മളെ ടച്ച് ചെയ്യുന്ന, നമ്മളുടെ ഹൃദയത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മുതൽക്കൂട്ട്. ആ ശബ്ദത്തിൽ പിറന്ന അനേകം മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിയ ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ആദ്യത്തെ ഗാനം കൈതപ്പുറം വരികളെഴുതി ജോൺസൺ മാഷ് കമ്പോസ് ചെയ്ത് കളിക്കളം എന്ന സിനിമയ്ക്ക് വേണ്ടി ജി വേണുഗോപാൽ പാടിയ ആകാശഗോപുരം എന്ന ഗാനമാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ജി വേണുഗോപാൽ എന്ന തുല്യ ഗായകനിൽ നിന്ന് പിറന്ന ഓരോ പാട്ടുകളും മലയാളികൾക്കേറെ പ്രിയപ്പെട്ടതാണ്. ഇടിച്ചു നിൽക്കാത്ത ഒരു ഗായകൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയല്ലേ? ഒരു വലിയ പെർഫോമറായിട്ടോ അല്ലെങ്കിൽ ഒരു ജിൽ ജിൽ പാട്ടുകാരനായിട്ടൊന്നും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മെലഡികളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ജി വേണുഗോപാൽ എന്ന ഗായകന്റെ പാട്ടുകൾ ഉണ്ടായിരിക്കും. തന്റെ ക്യാരക്ടറിനനുസരിച്ചുള്ള നല്ല പാട്ടുകൾ, ഒരു പിടി നല്ല പാട്ടുകൾ പാടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു ഗായകൻ എന്ന നിലയിൽ ജി വേണുഗോപാലിനെ ഏറ്റവും സന്തുഷ്ടനാക്കുന്നത്. സിനിമയുടെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ വരുന്ന പല പാട്ടുകളും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയാണ് മലയാളികൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ട് പീലിക്കണ്ണെഴുതി, സ്നേഹസാഗരം എന്ന സിനിമയിലെ പാട്ടാണിത്. കൈതപ്പുറം വരികളെഴുതി, ജോൺസൺ മാഷിന്റെ കോമ്പോസിഷനിൽ ഒരുപാട് നല്ല പാട്ടുകൾ ജി വേണുഗോപാൽ പാടി. അതിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണിത്. ചിത്രയും വേണുഗോപാലും ചേർന്ന് പാടി കൈതപ്പുറം വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ജി വേണുഗോപാൽ എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. അഹല്യ FM-ൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

1990 ഒരു സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുകയാണ് ജി വേണുഗോപാൽ എന്ന ഗായകന്. താനേ പൂവിട്ട മോഹം. മലയാള സിനിമയിൽ തന്റെ സംഗീതത്തോടുള്ള അഭിനിവേശം കാരണം പാട്ടുകൾ പാടാൻ തുടങ്ങിയിരുന്നുവെങ്കിലും ആകാശവാണിയിലുള്ള തന്റെ ജോലി തടസ്സപ്പെടാതിരിക്കാൻ മാക്സിമം ശനിയും ഞായറും ഒക്കെ നോക്കി ലീവെടുത്ത് പാട്ട് പാടാൻ സമയം കണ്ടെത്തിയിരുന്ന ഒരാളാണ് ജി വേണുഗോപാൽ. എന്നാൽ ഒരിക്കൽ സത്യൻ അന്തിക്കാടിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു. എന്നാൽ പല തിരക്കുകൾ കാരണം അന്ന് ആ റെക്കോർഡിങ്ങിന് പോകാനായിട്ട് സാധിച്ചില്ല. എന്നാൽ സത്യൻ അന്തിക്കാടിനെ വിളിച്ച് ഒരു ക്ഷമ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിളിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ പാട്ട് ആരും പാടിയിട്ടില്ല, ജി വേണുഗോപാൽ തന്നെ പാടണം എന്നുള്ളത്. അങ്ങനെ തൊട്ടടുത്ത ശനിയും ഞായറും ലീവെടുത്ത് അദ്ദേഹം പോവുകയും പാടുകയും ചെയ്തു. തനിക്ക് വിധിച്ചിട്ടുള്ള ഗാനങ്ങൾ എന്നും തന്നെ തേടി എത്തിയിട്ടേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഗായകൻ ജി വേണുഗോപാലിന്റെ മറ്റൊരു അനശ്വര ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ജോൺസൺ മാഷ് കമ്പോസ് ചെയ്ത്, പി കെ ഗോപി വരികൾ എഴുതി, സസ്നേഹം എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FML RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഓടരുതമ്മാവ ആളറിയാം, പ്രിയദർശൻ എന്ന സംവിധായകന്റെ രണ്ടാമത്തെ ചിത്രം. ഈ സിനിമയിലൂടെയാണ് ജി വേണുഗോപാൽ എന്ന ഗായകൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. മേരി ഗാഡി ഗാഡി മേരി ജിന്ദഗി നഹി നഹി എന്ന ഒരു വരി പാടിയിട്ട്. എന്നാൽ ഈ ഗായകന്റെ ആദ്യത്തെ സോളോ, ഏതൊരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സോളോ എന്ന് പറയുന്നത് ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ പാട്ടിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകന്റെ ആദ്യത്തെ ഗാനം കൂടിയായിരുന്നു രാരി രാരി രം രാരോ. ഈ പാട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകന്റെ ആദ്യത്തെ പാട്ടും കൂടിയാണിത്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ ഈ മനോഹര ഗാനം, എത്ര കേട്ടാലും മതി വരാത്ത ഈ ഗാനം നമുക്കൊന്നുകൂടി കേൾക്കാം. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത്, ജി വേണുഗോപാൽ പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

89-ലാണ് ജോൺസൺ എന്ന തുല്യ സംഗീത സംവിധായകനൊപ്പം ജി വേണുഗോപാൽ ആദ്യത്തെ ഗാനം ആലപിക്കുന്നത്. ഒരു ഐ വി ശശി ചിത്രത്തിനു വേണ്ടി പുതിയ ഗായകർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിരുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയായിരുന്നു ജോൺസൺ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒത്തിരി ഗാനങ്ങൾക്ക് ജി വേണുഗോപാലിന്റെ മാസ്മരിക ശബ്ദം നമ്മൾ കേട്ടു. തീർച്ചയായിട്ടും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്തരം അവസരങ്ങൾ തന്നെയാണ് ഒരു ഗായകന്റെ മുതൽക്കൂട്ട്. അത്തരം സംഗീത സംവിധായകരിൽ നിന്ന് കിട്ടിയ ഊർജ്ജവും പ്രോത്സാഹനവും തന്നെയാണ് ഓരോ ഗായകനെയും മുന്നോട്ട് നയിക്കുന്നത്. വർത്തമാനകാലം എന്ന സിനിമയിൽ ജോൺസൺ കമ്പോസ് ചെയ്ത് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതിയ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര സ്റ്റേ ട്യൂൺ.

ജി വേണുഗോപാൽ എന്തുകൊണ്ടൊരു സ്റ്റേജ് പെർഫോമർ ആയില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ വളരെ സിമ്പിളാണ്. തനിച്ച് റെക്കോർഡ് ചെയ്യാനും തനിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതുമൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷം തരുന്നത്. പാട്ടിന്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും അത്തരം പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പെർഫോമറായിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് പാടുന്നതിനേക്കാൾ അദ്ദേഹം കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ സ്വകാര്യ നിമിഷങ്ങളിൽ തന്നെയാണ്. ആൻഡ് അത് പാട്ടുകളിലും നമുക്ക് പ്രതിഫലിച്ചു കാണാം. അദ്ദേഹത്തിന്റെ വികാര തീവ്രമായ അനവധി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അതിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അകലെ എന്ന സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുള്ള പാട്ട്. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലോട്ട് കൈകാര്യം ചെയ്തൊരു സിനിമയായിരുന്നു അകലെ. ആൻഡ് അതിലെ റോസ് ബ്ലൂ റോസ് എന്ന ഗാനം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. സുജാത മോഹനും ജി വേണുഗോപാലും ചേർന്നാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഈ മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒന്നാം രാഗം പാടി എന്ന ഗാനം. ഈ പാട്ട് തന്നെയാണ് വേണുഗോപാൽ മോഹൻലാലിന് വേണ്ടി പാടുന്ന ഒരു പാട്ട്. ഒരുപാട് ലവേഴ്സിന് ഇഷ്ടപ്പെട്ടിരുന്നൊരു ഗാനമായിരുന്നു അന്ന് ഈ പാട്ട്. ഒരു കാമുക സങ്കല്പത്തിൽ, ഒരു അമ്പലം ചുറ്റി പ്രണയമൊക്കെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സമയം. എന്നാൽ 18 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ജി വേണുഗോപാൽ മോഹൻലാലിന് വേണ്ടി പാടുന്നത് കണ്ടോ കണ്ടോ കടല് കണ്ടോ എന്ന പാട്ട്. അന്ന് ആ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻലാൽ ജി വേണുഗോപാൽ എന്ന ഗായകനെ വിളിക്കുകയും 18 വർഷമായല്ലേ ഒരു പാട്ട് പാടിയിട്ട് എന്ന് പറയുകയും ചെയ്തു. ആ പാട്ട് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അന്ന് വിളിച്ചതും അദ്ദേഹത്തിനോട് സംസാരിച്ചതും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറം വരികൾ എഴുതി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് വേണുഗോപാലും ചിത്രയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി മഹാസമുദ്രം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

എത്ര ഗാനങ്ങൾ കിട്ടി എന്ന് നോക്കാതെ കിട്ടിയത് ഏറ്റവും മനോഹരമായി പാടുക എന്നുള്ളതായിരുന്നു ജി വേണുഗോപാൽ എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരുപാട് പാട്ടുകൾ പാടി. ആൻഡ് അതിൽ തന്നെ മലയാളികൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു പാട്ടാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ് എന്ന് പറയുന്നത്. ഒരു ഫാസ്റ്റ് ബീറ്റുള്ള ഒരു പാട്ട് തന്നെയാണ്. എന്നാൽ ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് അതിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് നിലനിന്നിരുന്നു. പക്ഷെ പിന്നീട് അത് ടൈറ്റിൽ സോങ് ആയിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ കിട്ടിയ ഗാനങ്ങൾ, അത് ടൈറ്റിൽ സോങ് ആയിക്കോട്ടെ, ഒരു ക്രൂഷ്യൽ സോങ് ആയിക്കോട്ടെ, ഏതായാലും വളരെ സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിക്കുകയും പാടുകയും ചെയ്ത വളരെ ഹംപിളായിട്ടുള്ള ഒരു ഗായകൻ. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു പാട്ട് തന്നെയാണിത്. തീർച്ചയായിട്ടും ഇത് ജി വേണുഗോപാലിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത്, ബിച്ചു തിരുമല വരികൾ എഴുതി, ജി വേണുഗോപാൽ ചിത്രയും സുജാതയും ചേർന്ന് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എമ്മിൽ. ആർ ജി ഹീര സ്റ്റേറ്റ്യൂൺഡ്.

ഏകപട ദ്വിപട ത്രിപട ചതുർവഞ്ചപട ഷഷ്ടാടപട ദ്രവട കുതടിം ത്രിപടംഗോ മംഗോ ഡാടിമ ഡീഡിമ കുപ കുപ കൂപ കൂപ.

ജി വേണുഗോപാൽ എന്ന ഗായകൻ ഈ അടുത്ത് പാടിയ ഒരു അണ്ടർ റേറ്റഡ് സോങ് ആണ് ഇനി അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഗാനം, ഹൈ റേഞ്ചും ലോ റേഞ്ചും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലത്തെ ഒരു പാട്ട്, ഒരു അണ്ടർ റേറ്റഡ് സോങ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ഇൻസ്ട്രുമെന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഗാനം മീരതൻ കരവീണ ഗാനം എന്നാണ് തുടങ്ങുന്നത്. ബോംബെ മിഠായി എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടാണ്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് കേട്ടുനോക്കൂ. ജി വേണുഗോപാൽ എന്ന ഗായകന്റെ ക്ലാസിക്കൽ ടച്ചുള്ള ഈ ഗാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പാരിസ് വി ചന്ദ്രൻ കമ്പോസ് ചെയ്ത്, റഫീഖ് അഹമ്മദ് വരികളെഴുതി. ബോംബെ മിഠായി എന്ന സിനിമയ്ക്ക് വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എമ്മിൽ ആർ ജി ഹീര

ചില പാട്ടുകൾ അങ്ങനെയാണല്ലേ, കാലം എത്ര കഴിഞ്ഞാലും നമുക്ക് ആ പാട്ടുകളോടുള്ള ഇഷ്ടം തീരുന്നില്ല. അങ്ങനെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ് കൈ നിറയെ വെണ്ണ തരാം എന്ന ഗാനം. ബാബാ കല്യാണി എന്ന സിനിമയിൽ ലാലേട്ടിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ മനോഹരമായ ഒരു ഗാനം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മ ആൻഡ് മോഹൻലാൽ, ഒരു അമ്മ മകൻ ബന്ധം ഏറ്റവും മനോഹരമായി കാണിച്ചിട്ടുള്ള ഒരു പാട്ട് തന്നെയാണിത്. ആൻഡ് ഈ പാട്ടിന്റെ ഷൂട്ടിന്റെ ഇടയിൽ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും അദ്ദേഹത്തെ വിളിച്ചതും പാട്ടിന്റെ ആ ഒരു സൗന്ദര്യത്തെ പറ്റി സംസാരിച്ചതും ഒക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. ലാലേട്ടന്റെ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയാണോ അത് മനസ്സിലാക്കി പാടുമ്പോഴാണ് ആ പാട്ട് കൂടുതൽ പൂർണ്ണമാകുന്നത് അല്ലെ. അതിന് 100% നീതി പുലർത്തിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ഒരു ചെറിയ ചിരിയൊക്കെ ഉണ്ട് ഈ പാട്ടിന്റെ അവസാന ഭാഗങ്ങളിൽ. മോഹൻലാൽ ചിരിക്കുന്ന പോലെ ഒരു ചിരി വേണുഗോപാലിന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതെ ഓർമ്മയിലുണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവുന്നില്ല. അലക്സ് പോൾ കമ്പോസ് ചെയ്ത്, വയലാർ ശരത്ചന്ദ്രവർമ്മ വരികൾ എഴുതി, ജി വേണുഗോപാൽ പാടിയ ഈ പാട്ട് തന്നെയാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഇനിയും ഒരുപാട് ഗാനങ്ങളുമായി ജി വേണുഗോപാൽ നമ്മളുടെ മുന്നിൽ എത്തട്ടെ. പാട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. അഹല്യ എഫ് എം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി തിരിച്ചു വരാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
1: വിശ്വസ്തതയുടെ പുതിയ അധ്യായവുമായി അഹല്യ ഫിൻ ഫോറക്സ് ഇനി ഒറ്റപ്പാലത്തും. ഗോൾഡ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണമയക്കൽ, യാത്രാ സേവനങ്ങൾ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കെല്ലാം ഇനി വിരൽത്തുമ്പിൽ പൂർണ്ണ പരിഹാരം. അഹല്യ ഫിൻ ഫോറക്സിന്റെ 63rd ശാഖ ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാവിലെ 10 ഒറ്റപ്പാലം കേജ് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 കഴിയട്ടെ.
2: 45
3: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 കിട്ടും.
4: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.